വളരെ കരുത്തനായ ഒരു മരമെട്ടുകാരൻ പുതിയ ജോലിക്ക് കയറിയ ആദ്യ ദിവസം തന്റെ സർവശക്തിയും എടുത്ത് 18 മരങ്ങൾ വെട്ടിവീഴ്ത്തി. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അയാൾ കൂടുതൽ കഠിനമായി പരിശ്രമിച്ചിട്ടും വെട്ടുന്ന മരങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരുന്നു. നിരാശനായ അയാൾ മുതലാളിയോട് പോയി തന്റെ കഴിവുകേടിനെ കുറിച്ച് വിഷമത്തോടെ പറഞ്ഞപ്പോൾ മുതലാളി ഇങ്ങനെ ചോദിച്ചു, നീ അവസാനമായി നിന്റെ കോടാലിക്ക് മൂർച്ച കൂട്ടിയത് എപ്പോഴാണ്? മരം വെട്ടുന്ന തിരക്കിൽ തനിക്കതിന് സമയം തീരെ കിട്ടിയില്ല എന്ന് അയാൾ മറുപടി പറഞ്ഞു. ഇതാണ് നിന്റെ പരാജയത്തിന്റെ കാരണം. മൂർച്ചയില്ലാത്ത കോടാലി വെച്ച് എത്ര കഷ്ടപ്പെട്ടാലും ഫലമുണ്ടാകില്ല. ജീവിതത്തിൽ കഠിനാധ്വാനം മാത്രം പോരാ, വിജയത്തിനായി നിങ്ങളുടെ കഴിവുകളെയും ചിന്തകളെയും നിരന്തരം നവീകരിക്കാനും സമയം കണ്ടെത്തുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒക്ടോബർ 2 കൊല്ലവർഷം 1202 ആണ്, കന്നി 16, വെള്ളിയാഴ്ച. ഇന്ന് ഗാന്ധി ജയന്തി. സത്യം, അഹിംസ എന്നീ മഹത്തായ തത്വങ്ങളിലൂടെ ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മഹാത്മാഗാന്ധിയുടെ സമാനതകളില്ലാത്ത സംഭാവനകളെ ഈ ദിനം സ്മരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ ഈ ദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിലെ പുഷ്പാർച്ചന, പ്രത്യേക പ്രാർത്ഥനാ യോഗങ്ങൾ, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ എന്നിവയോടെ രാജ്യമൊട്ടാകെ ആചരിക്കുന്ന ഈ ദിവസം സമാധാനം, സമത്വം, സാശ്രയത്വം തുടങ്ങിയ ഗാന്ധിയുടെ നിത്യനൂതനമായ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മെ ഏവരെയും പ്രചോദിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
1: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
0: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
3: മോർണിംഗ് മോജോ.

0: 쇼.
1: ഒന്ന് ചിരിച്ചേ. ഒച്ച ഫോട്ടോയിൽ കിട്ടൂലേ മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ, സ്മൈൽ സ്മൈൽ. ഷോ, എന്നെ നോക്കൂ, ഇത് കിട്ടണം.
2: അതാണ്, അത് കിട്ടണം. ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ചിരി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്, നമുക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. എന്താണ് രാവിലെ തന്നെ ചിരിയെ കുറിച്ച് സംസാരിക്കുന്നത് എന്നായിരിക്കും ചിന്തിക്കുന്നല്ലേ. മറ്റൊന്നുമല്ല, ഇന്ന് വേൾഡ് സ്മൈൽ ഡേ ആണ് കേട്ടോ. ഈ ചിരി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണെന്ന് പറയാറുണ്ട്, ആയുസ് കൂട്ടും എന്ന് പറയാറുണ്ടല്ലേ. മനുഷ്യന് മാത്രം സ്വന്തമായ ഒരു കാര്യമാണ് പുഞ്ചിരിക്കാനായിട്ടുള്ള കഴിവ് എന്ന് പറയുന്നത്. ഒന്ന് ചിരിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ജീവിതം തിരക്കിൽ നിന്നും തിരക്കിലേക്ക് പോയതോടുകൂടി പല ആൾക്കാരും ചിരിക്കാനായിട്ട് മറന്നു പോകുന്നുണ്ടല്ലേ. പലരുടെയും ചിരികൾ വെറും ഒരു കൃത്രിമ ചിരി മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നെങ്കിൽ ലോക ചരിത്രത്തിലെ പല യുദ്ധങ്ങളും ഇല്ലാതാകുമായിരുന്നു എന്നുള്ളത്. എത്രത്തോളം അതിൽ സത്യമുണ്ട് എന്നതിലല്ല കാര്യം, അതിനേക്കാൾ ഉപരി ചിരി എന്ന മാധ്യമത്തിന്റെ മഹത്വമാണ് അതിലൂടെ നാം കാണാറുള്ളത്. നമ്മുടെ ശത്രുവിനെ പോലും ഒന്ന് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു മാജിക് ഈ ഒരു ചിരിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തന്നെ പറയാം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ചിരിക്ക് വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾ ഒരു ദിവസം തന്നെ ഇങ്ങനെ മാറ്റിവെക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അമേരിക്കയിലെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഹാർവേ ബോളാണ് നമ്മൾ ഇന്ന് വാട്സപ്പിലൊക്കെ കാണുന്ന ആ ഒരു യെല്ലോ സ്മൈലി ഫേസ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. രണ്ട് കണ്ണുകളും അതിൻ്റെ താഴെ ഒരു സിമ്പിൾ കർവ്ഡ് ലൈൻ, ആ ഒരു ചെറിയ ചിത്രം പിന്നീട് ലോകം മുഴുവൻ അറിയുന്ന ഒരു സിമ്പിളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹാർവേ ബോളിന് തോന്നിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്മൈലി ഫേസ് വെറും ഒരു കൊമേഴ്ഷ്യൽ സിമ്പിൾ മാത്രമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നതല്ല, അതിന് പിന്നിലൊരു നല്ല മെസ്സേജ് കൂടി ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ആളുകൾക്കും കൈൻഡ്നെസ്സും ഹാപ്പിനെസ്സും സ്പ്രെഡ് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമായിട്ട് ഈ ഒരു വേൾഡ് സ്മൈൽ ഡേ എന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റിയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. ലോകത്തിനൊരു പാഠപുസ്തകമാണ് ഗാന്ധിജിയുടെ ജീവിതം എന്ന് പറയാല്ലേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളെ ചെറുതൊന്നുമല്ല, ജാതി മതഭേദം അന്യേ എല്ലാവരും ഒരേ മനസ്സോടെ ഗാന്ധിജിയെ ഓർക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ സ്റ്റാർട്ട് ഡേ വിത്ത് എ ബ്യൂട്ടിഫുൾ സ്മൈൽ എന്നാണ് നമ്മൾ പൊതുവേ പറയാറുള്ളത്. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മൈൽ കൊണ്ട് മാത്രം ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്താൽ പോരല്ലോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടും കൂടി വേണമല്ലേ. സോ കേൾക്കാം ആക്ഷൻ ഹീറോ ബിജു എന്ന മൂവിയിലെ ഒരു അടിപൊളി ട്രാക്ക് മോർണിംഗ് മോജോയിലൂടെ വിത്ത് മീ ആർ ജെ അനാമിക.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

കൂടിയാട്ടം എന്ന സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ കരയുന്ന സമയത്ത് നമ്മൾ അവരെ സമാധാനിപ്പിക്കാനായിട്ട് പാട്ട് പാടി കൊടുക്കാറുണ്ടല്ലേ. ഈ പാട്ടും കുഞ്ഞുങ്ങളും തമ്മിൽ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. ഇത് പറയാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് കുട്ടികൾക്കും അവരുടെ മ്യൂസിക്കിനും വേണ്ടിയുള്ള ഒരു ദിവസമാണ് കിഡ്സ് മ്യൂസിക് ഡേ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. എന്തിനാണ് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെയൊരു മ്യൂസിക് ഡേ എന്ന് ചോദിക്കുകയാണെങ്കിൽ, പണ്ടൊക്കെ നമ്മുടെ സ്കൂളുകളിൽ പാട്ട് പഠിക്കാനായിട്ടും ആസ്വദിക്കാനും ഒക്കെ ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഫണ്ട് അല്ലെങ്കിൽ ബഡ്ജറ്റ് കുറയുന്ന സമയത്ത് ആദ്യം കട്ട് ചെയ്യുന്നത് കുട്ടികളുടെ ഈ ഒരു മ്യൂസിക് ക്ലാസ്സുകളാണ്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള കീ മ്യൂസിക് ലാബ് എന്നൊരു ഓർഗനൈസേഷനാണ് ഇങ്ങനെയൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുട്ടികളുടെ ജീവിതത്തിലെ മ്യൂസിക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒക്ടോബറിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഈ ഒരു ദിവസമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് എന്ന് പറയുന്നത് വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അവരുടെ മെമ്മറി പവർ കൂട്ടാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവർക്ക് സങ്കടം വന്നിട്ടുണ്ടെങ്കിലും ദേഷ്യം വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ മാറ്റാനായിട്ട് അവരെ റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് ഒരു ചെറിയ പാട്ട് മതിയാകും. അതുപോലെ തന്നെ അവരിലെ ക്രിയേറ്റിവിറ്റി പുറത്ത് കൊണ്ടുവരാനായിട്ടും ബാക്കിയുള്ളവരോട് നന്നായിട്ട് ഇടപഴകാനും മ്യൂസിക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ. നമ്മൾ മുതിർന്നവർക്ക് ഭയങ്കര ടെൻഷൻ വരുന്ന സമയത്ത് ചില ആൾക്കാർ പാട്ട് കേട്ട് റിലാക്സ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് കുട്ടികൾക്കും. അവരെ എപ്പോഴും പഠിക്കാൻ മാത്രം ഫോഴ്സ് ചെയ്യിപ്പിക്കാതെ അവർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് വായിക്കാനായിട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം കിഡ്സ് മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനായിട്ടും പാടാനും ഒക്കെയുള്ള ഒരു ചെറിയ അവസരം കൊടുക്കുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കുകയാണ്. കുഞ്ഞി രാമായണം എന്ന സിനിമയിലൊരു കുഞ്ഞി പാട്ട് കേൾക്കാം മോർണിംഗ് മോജോയിലൂടെ. കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: ആശ്രയ എഫ്എം 90-ൽ ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഗാന്ധി സ്മരണയിൽ രാജ്യം. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. യുകെ ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസുകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ, മെഡൽ നേട്ടം 66-ആയി. വാർത്തകൾ വിശദമായി. ഇന്ന് ഗാന്ധിജയന്തി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷികത്തിൽ രാജ്യം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. 1869 ഒക്ടോബർ 2-ന് ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയ്ക്ക് മാത്രമല്ല ലോകത്തിനാകെ മാർഗദീപമായിരുന്നു. സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം ലോകത്തിന് സമ്മാനിച്ച ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി ഐക്യരാഷ്ട്രസഭ ഇതേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. അഹിംസയുടെ പാതയിലൂടെ സഞ്ചരിച്ച് സമാനതകളില്ലാത്ത സഹന സമര മാതൃക തീർത്ത് ലോകരാജ്യങ്ങൾക്ക് മാതൃകയായി മാറിയ വ്യക്തിത്വമാണ് ഗാന്ധിജി. ഒരു റിപ്പോർട്ട്.
2: സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം ലോകത്തിന് സമ്മാനിച്ച മഹാത്മാഗാന്ധിയുടെ സ്മരണയിൽ രാജ്യം ഇന്ന് ഗാന്ധിജയന്തി ആഘോഷിക്കുന്നു. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ സർവധർമ്മ പ്രാർത്ഥനായോഗം നടക്കും. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകളും ചേരും. സബ് കി യോജന സബ് കാ വികാസ് പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുമെന്നും ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പഞ്ചായത്തുകളുടെ ശാക്തീകരണം, പൊതുസേവനങ്ങൾ കൂടുതൽ ലഭ്യമാക്കൽ, ഗ്രാമീണ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവ സംബന്ധിച്ച ചർച്ചകളും നടത്തും. രാജ്യത്തുടനീളവും വിദേശത്തുമുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലും ഗാന്ധിജയന്തി ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാന്ധിജയന്തി സന്ദേശം നൽകി. ഗാന്ധിജി മുന്നോട്ടുവച്ച സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം എക്കാലവും പ്രസക്തമാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 1904 ഒക്ടോബർ 2-ന് ഉത്തർപ്രദേശിൽ ജനിച്ച അദ്ദേഹം കൌമാരപ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ സജീവ പങ്കാളിയായിരുന്നു. 1965 യുദ്ധത്തിൽ രാജ്യത്തെ നയിച്ച ജയ് ജവാൻ ജയ് കിസാൻ എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ഏറെ പ്രശസ്തമാണ്. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്ഘട്ടിലും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിജയഘട്ടിലും നടക്കുന്ന പരിപാടികളുടെ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 11 മണി വരെ രാജ്ഘട്ട് റിംഗ് റോഡ് മേഖലകളിൽ ഗതാഗതം നിയന്ത്രിക്കുമെന്ന് പോലീസ് അറിയിച്ചു. രാജ്യം പരിവർത്തനത്തിന്റെ പാതയിൽ അതിവേഗം വളരുകയാണെന്നും പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ പുതിയ തൊഴിൽ സംസ്കാരവുമായി മുന്നേറുകയാണെന്നും ജനക്ഷേമം മുൻനിർത്തിയുള്ള കാര്യക്ഷമമായ ഭരണനിർവഹണമാണ് അതിന്റെ അടിസ്ഥാന തത്വമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും പങ്കെടുത്തു. മഴയില്ലാത്തപ്പോൾ ഒഡീഷയിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്കിനെ ഛത്തീസ്ഗഡിൽ മഹാനദിയുടെ ഉപരിഭാഗത്ത് നിർമ്മിക്കുന്ന ജലപദ്ധതികൾ ബാധിക്കുമെന്ന് ഒഡീഷ വാദിച്ചു. അതേസമയം തങ്ങളുടെ വെള്ളത്തിന്റെ വിഹിതം കൃഷി, വ്യവസായം, ഗാർഹിക ജോലികൾ എന്നിവയ്ക്കായി ആവശ്യമുണ്ടെന്നാണ് ഛത്തീസ്ഗഡിന്റെ നിലപാട്. എന്നാൽ കേന്ദ്ര ജലകമ്മീഷൻ എടുക്കുന്ന ഏതു തീരുമാനവും അംഗീകരിക്കുമെന്നും ഇരു സംസ്ഥാനങ്ങളും കമ്മീഷന് രേഖാമൂലം ഉറപ്പു നൽകി. യുകെ ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള ഇന്ത്യൻ വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് ഇരു രാജ്യങ്ങളിലെയും വാണിജ്യ മന്ത്രിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. യുകെ വ്യാപാര പ്രതിനിധി ജോനാഥൻ റെയ്നോൾസുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ശ്രീ ഗോയൽ അവലോകനം ചെയ്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ സംബന്ധിച്ചും ഉഭയകക്ഷി ചർച്ചകൾ നടന്നു. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസുകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി ഒരു വർഷത്തിൽ നിന്ന് 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ദിവ്യാംഗർക്ക് ഫാസ്ടാഗുകൾ നൽകുന്നതിനും പുതുക്കുന്നതിനുമുള്ള പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതുക്കിയ ചട്ടങ്ങൾ പ്രകാരം ശാരീരിക വൈകല്യമുള്ളവർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങൾക്കും ദിവ്യാംഗരുടെ ഉടമസ്ഥതയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്കും സൌജന്യ ഫാസ്ടാഗ് അനുവദിക്കും. വൈകല്യ സർട്ടിഫിക്കറ്റിലോ UDID കാർഡിലോ രേഖപ്പെടുത്തിയിട്ടുള്ള വൈകല്യത്തിന്റെ ശതമാനം അടിസ്ഥാനമാക്കിയായിരിക്കും ഇത് നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ജൻ സേവ സേ ദേശ്സേവ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. രാമേശ്വരത്തെ നവീകരിച്ച പാമ്പൻ പാലത്തെക്കുറിച്ചാണ് ജൻ സേവ സേ ദേശ്സേവ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപാലമായ നവീകരിച്ച പാമ്പൻ പാലം കഴിഞ്ഞ വർഷം April 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ശ്രീലങ്കയുമായുള്ള വ്യാപാര ബന്ധം വിപുലീകരിക്കുന്നതിനായി 1870 നിർമ്മാണം ആരംഭിച്ച് 1914 കമ്മീഷൻ ചെയ്ത പഴയ ചരിത്രപ്രസിദ്ധമായ പാലത്തിനു പകരമാണ് അത്യാധുനിക സൌകര്യങ്ങളോടെ ഈ പുതിയ എഞ്ചിനീയറിംഗ് അത്ഭുതം യാഥാർത്ഥ്യമാക്കിയത്. 143 പിയറുകളിലായി 2.2 കിലോമീറ്റർ നീളമുണ്ടായിരുന്ന പഴയ പാലം ധനുഷ്കോടിയെ തകർത്ത വലിയ ചുഴലിക്കാറ്റുകളെപ്പോലും അതിജീവിച്ച ഒന്നായിരുന്നു. വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനമാണ് പുതിയ പാലത്തിന്റെ പ്രധാന ആകർഷണം. ഇതിലുള്ള 72.5 മീറ്റർ നീളമുള്ള സെൻട്രൽ സ്പാൻ കടലിലൂടെ വലിയ കപ്പലുകൾ വരുമ്പോൾ അവയ്ക്ക് കടന്നുപോകാനായി ലംബമായി മുകളിലേക്ക് ഉയരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. 10 സ്വർണം, 23 വെള്ളി, 33 വെങ്കലം ഉൾപ്പെടെ 66 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ സ്വന്തമാക്കിയത്. ഹോക്കി സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. അമ്പെയ്ത്ത് വനിതകളുടെ റീകർവ് ഇനത്തിൽ സെമിഫൈനലിൽ ഇന്ത്യ വിജയിച്ചു. ഏഷ്യൻ ഗെയിംസിലെ മികച്ച പ്രകടനത്തിന് ഇന്ത്യൻ താരങ്ങൾക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദനം അറിയിച്ചു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. Under-14, Under-16, Under-18, Under-20, Under-23 എന്നീ വിഭാഗങ്ങളിലെ പുരുഷ വനിതാ കായിക താരങ്ങൾ പങ്കെടുക്കും. 4 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന അത്ലറ്റിക് മീറ്റിൽ 3000 കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. സൌദി അറേബ്യയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ പരിചരണത്തിനായി അദ്ദേഹത്തെ അബുദാബിയിലേക്ക് മാറ്റി. UAE ഇന്ത്യൻ സ്ഥാനപതി ആശുപത്രിയിലെത്തി ക്യാപ്റ്റനെ സന്ദർശിച്ചു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ധീരതയെയും സമയോചിതമായ ഇടപെടലിനെയും വിദേശകാര്യ മന്ത്രാലയം അഭിനന്ദിച്ചു. ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഇംഫാൽ PIB ADG ഡോക്ടർ എങ്കാം പാം, പ്രതിരോധ വകുപ്പ് PRO ദൂരദർശൻ മിസോറാം ഡയറക്ടറുമായിരുന്ന നാംബിപ്പോ ബാർമെ, മറ്റൊരു ഉദ്യോഗസ്ഥനായ HLianwala എന്നിവർ മരിച്ച സംഭവത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5ാം ഘട്ട ചർച്ചകൾ തിങ്കളാഴ്ച കാനഡയിലെ ഒട്ടാവയിൽ ആരംഭിക്കും. ഇന്ത്യയുമായുള്ള വ്യാപാരം അടുത്ത 5 വർഷത്തിനുള്ളിൽ $7,000 കോടി ഉയർത്താൻ ലക്ഷ്യമിടുന്നതായി കാനഡയുടെ വ്യാപാരമന്ത്രി മനീന്ദർ സിദ്ധു അറിയിച്ചു. കഴിഞ്ഞ വർഷം നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിച്ചത്. ഗാന്ധി സ്മരണയിൽ രാജ്യം. മഹാത്മാഗാന്ധിയുടെ 157ാം ജന്മവാർഷിക ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. UK ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ, മെഡൽ നേട്ടം 66. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. ഒക്ടോബർ 1st മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള കുറച്ച് പുതിയ മാറ്റങ്ങളെ കുറിച്ചാണ് കേട്ടോ ഇനി പറയാനായിട്ട് പോകുന്നത്. അതായത് ഗാർഹിക LPG കണക്ഷൻ ആധാർ കാർഡുമായിട്ട് നിർബന്ധമായിട്ടും ബന്ധിപ്പിച്ചിരിക്കണം എന്നൊരു കാര്യം എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ സബ്സിഡി നിരക്കിൽ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നത് ഇല്ലാതാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജനനവും മരണവുമായിട്ട് ബന്ധപ്പെട്ട രേഖപ്പെടുത്തലുകളും സുപ്രധാനമായി മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഒരു ജനനമോ മരണമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 21 തന്നെ അത് അധികാരികളെ അറിയിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇത് വൈകിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ജില്ലാ രജിസ്ട്രാറുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കൂ എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർക്കും ഒരു ആശ്വാസം നൽകുന്ന അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കോള് കട്ടായി പോകുന്ന കോൾ ഡ്രോ പ്രശ്നത്തിന് ഇനി മുതൽ സൊല്യൂഷൻ വന്നിട്ടുണ്ട് എന്നൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ടെലികോം സേവനങ്ങൾ മെച്ചപ്പെടുത്താനായിട്ടുള്ള നടപടികൾ കൂടുതൽ കർശനമാക്കുകയാണ്. ഒപ്പം തന്നെ സാമ്പത്തിക കാര്യങ്ങളിലും നമ്മൾ അല്പം ശ്രദ്ധിക്കണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ക്രെഡിറ്റ് കാർഡുകൾ, ഡെബിറ്റ് കാർഡുകൾ എന്നിവ ഉപയോഗിച്ചുള്ള വിദേശ ഇടപാടുകളുടെ സുരക്ഷ ഇപ്പോൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം രാജ്യാന്തര ഇടപാടുകൾ നടത്തുന്ന സമയത്ത് ബാങ്കുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. നമ്മുടെ നിത്യജീവിതവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പുതിയ മാറ്റങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കാട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് കൃത്യം 47 മിനിറ്റ് ആയിരിക്കുകയാണ്. യു ആർ ലിസണിംഗ് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക.

0: ஜோ.
1: Once again, welcome back to Morning Mojo with me, RJ Anamika. Morning Mojo, ഇനി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള ഒരു സമയമാണ്. മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു എന്നൊരു അപ്ഡേറ്റ് ആണ് ആദ്യം തന്നെ എത്തിയിട്ടുള്ളത്. 12 October വരെ ഓൺലൈൻ വഴിയോ വെബ്സൈറ്റ് വഴിയോ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ചെലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ശാഖ വഴിയോ അപേക്ഷാ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. വ്യക്തിഗത അക്കാദമിക് വിവരങ്ങൾ ഓൺലൈൻ ആയിട്ട് www.ibscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി കോഴ്സ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 12 October ആണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 AM കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിരിക്കുകയാണ്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ജില്ല.

0: ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pattens Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Veeda renovation nadakkumbo ningalkkenda oru tension illathe
3: varshangalude varambariyulla nammude YS Adios ullappo endina tension
4: ini tension venda interior exterior painting wallpapers waterproofing wood solutions Kottarakarayil varshangalude varambariyulla YS aduthundu
2: YS Hardwares Trivandrum Road Pullam and Kottarakara phone 9446002151
4: YS ullappo
5: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
6: മാസ്റ്റർ ഓഫ് ഒപ്റ്റോമെട്രിക് കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് 1500 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 750 രൂപയുമാണ് വരുന്നത്. ഒക്ടോബർ 12 വരെ ഓൺലൈനായിട്ടോ വെബ്സൈറ്റോ വഴി ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള ചെല്ലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്ക് ശാഖ വഴിയോ അപേക്ഷാ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, വ്യക്തിഗത അക്കാദമിക് വിവരങ്ങൾ ഓൺലൈനായിട്ട് www.ibscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒപ്റ്റോമെട്രിക് കോഴ്സിലേക്ക് PG ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു അവസരം വന്നിരിക്കാനു കേട്ടോ. മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സ്നേഹം നിറഞ്ഞ് വിശ്വസിക്ക് അറിയിക്കാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474291 9090. 0474291 9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും വിശ്വസിക്ക് മെസ്സേജ് ആയിട്ട് അയക്കാം ടു ദ നമ്പർ 9526 4 9090.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മ ഉണ്ട്.
1: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: You are listening to Ashraya FM 90 Nadinuppam Natarkuppam.
1: Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vayarinoru prashnam vannal tension adichu time kalayenda Pragalpray Gastro Vidigdhray Dr. Anju Krishna K Dr. Kuruvila John Dr. Shine B ennivarude nedrathathil endoscopyum colonoscopyum ulpadeyulla ella gastro chikitsakalum Assisia Medical College Hospital labhyamaanu
3: Assisia Medical College Hospital Miyannur Kollam
4: Kettida nirmanam ini oru prashnamayalla വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ് സ്റ്റീൽ ജി ഐ പൈപ്പ് റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു YS മെറ്റൽസ് ട്രിവാൻഡ്രം റോഡ് പുല്ലമൺ കൊട്ടാരകര ഫോൺ 9446322151

ബാഹുബലി മൂവിയിലെ ഒരു കലക്കൻ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ എഫ് എം, വെരി ഗുഡ് മോർണിംഗ്. ഏത് സാഹചര്യത്തിലും നമ്മൾ ജീവിക്കാൻ ശീലിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് സഹിക്കാനുള്ള ധൈര്യമുണ്ടാകൂ. ഗാന്ധിജയന്തി ആശംസകളോടെ ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദിക്കയാണ്, ഫ്രം വടക്കേ വാവന്നൂർ. ഓക്കെ, അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ മുഹമ്മദിക്കയ്ക്കും മുഹമ്മദിക്കയുടെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും നല്ലൊരു അട്ടിപൊളി വെള്ളിയാഴ്ച ദിവസമായിരിക്കട്ടെ. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്തോഷ് കുമാർ ചേട്ടനാണ് കേട്ടോ. ഇന്ന് ഗാന്ധിജയന്തി, സഹന സമരത്തിലൂടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യവുമായിട്ട് ജീവിതം ഹോമിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം, ഗാന്ധിജയന്തി ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് സന്തോഷ് ഏട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച സന്തോഷ് ഏട്ടനും ഗാന്ധിജയന്തി ആശംസകളും കൂടി അറിയിക്കാനു കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജു ചേട്ടനാണ്. എനിക്കും അനുപ്രിയയ്ക്കും ചേട്ടൻ എല്ലാ കൊച്ചുമക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാംജു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ രാംജു ചേട്ടനും രാംജു ചേട്ടൻ്റെ കൊച്ചുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും എല്ലാ കൊച്ചുമക്കൾക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷവും സമാധാനമുള്ള ഒരു കിടിലൻ വെള്ളിയാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനോട്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി എല്ലാ വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474291909047419 ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും വിഷസൊക്കെ മെസ്സേജ് ആയിട്ടും അയക്കാം ടു ദ നമ്പർ 9526490909052669409.

0: ചട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, ആയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: യെസ്, എങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് കൃത്യം 44 ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ലക്ഷ്മിയാണ് കേട്ടോ. ഗാന്ധിജയന്തി ആശംസകൾ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജാണ് ലക്ഷ്മി അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ മെസ്സേജ് അയച്ച ലക്ഷ്മിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ, ഗാന്ധിജയന്തി ആശംസകളും കൂടി അറിയിക്കാൻ കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് ഏടനാണ് ഫ്രം അയനിക്കോട്. പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരും എല്ലാം ശരിയാകും എന്ന് പറയുന്നവരും നമുക്ക് ചുറ്റും ധാരാളം ഉണ്ടാകും. പക്ഷേ പ്രവർത്തിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അത് മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുലേഷ് ഏട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ്. ഗാന്ധിജയന്തി ആശംസകൾ നേരുന്നു ആശ്രയ FM എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മിനി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫ്രം കൊട്ടാരക്കര. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജനകാനൂട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ് അനാമിക ചേച്ചി, സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജനക മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജനക് സുഖമായിട്ടിരിക്കാനൂട്ടോ. ഐ ഹോപ്പ് യു ആർ ഫൈൻ ആൻഡ് ഹാവ് എ ഗുഡ് ഡേ ഫോർ അനീഷ് ശശിമോൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ജനക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജനക്കിന്റെ ഫ്രണ്ട് ആണെന്ന്. അപ്പൊ എന്തായാലും ജനക്കിന്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് ആയിട്ടുള്ള അനീഷ് ഏടനും നല്ലൊരു അട്ടിപൊളി കിടലൻ വെള്ളിയാഴ്ച ദിവസം ആയിരിക്കട്ടെ. അപ്പൊ എന്തായാലും മെസ്സേജ് അയച്ച ജനക്കിനും അതുപോലെ തന്നെ മിനി ചേച്ചിക്കും സുലേഷ് ഏടനും ലക്ഷ്മിക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു അട്ടിപൊളി ദിവസം ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കാനും കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവ് വിലേക്ക് ടു ദ നമ്പർ 0474-291-90-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0 9090.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സത്യവും അഹിംസയും കേവലം വാക്കുകളല്ല, മറിച്ച് ജീവിച്ച് കാണിച്ചു തരേണ്ട മൂല്യങ്ങളാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി തന്ന നേതാവാണ് ഗാന്ധിജി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ആ പുണ്യാത്മാവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ സമാധാനവും സാഹോദര്യവും നിറഞ്ഞ ഒരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം.
2: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Mojo.
1: Welcome back to Morning Mojo with me, RJ Anamika. Studio clock ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക ചേച്ചി, FM എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് കൃഷ്ണപ്രിയ ഫ്രം വാളകമാണ് കേട്ടോ. അപ്പൊ മെസ്സേജ് അയച്ച കൃഷ്ണപ്രിയക്കും നല്ലൊരു ദിവസമായി. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സനോജ് ഏട്ടനാണ്. ഒരു പിണക്കമുണ്ടായാൽ ആദ്യം നമ്മളോട് ഇണങ്ങാൻ വരുന്നവർ നമ്മളോട് തോറ്റു വരുന്നവരല്ല. നമ്മൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ അവർ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജാണ് സനോജ് ഏട്ടൻ അയച്ചിരിക്കുന്നത്. ഫൈനലി മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപ ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അനാമിക കുട്ടി, സുഖമാണോ? സുഖമായിട്ടിരിക്കാണ് കേട്ടോ ദീപ ചേച്ചി. ആസ്ട്രേലിയ എല്ലാവർക്കും ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച ദീപ ചേച്ചിക്കും കൃഷ്ണപ്രിയയ്ക്കും സനോജ് ഏട്ടനും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു ദിവസമായിരിക്കട്ടെ, ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ധുരന്ധർ.

0: ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
4: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
5: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: നമുക്കൊപ്പം. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
6: Vishal Opticals, Mithamaya Nirakil, Kannadakalude Vipulamaya Shekaram. Lotus Road, Private Bus Stand, Sameepam, Pulaman, Kottarakara.
7: Morning, Mojo.
8: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ പല ടൈപ്പ് ഓഫ് സ്കാമുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, അറിയാറുണ്ടല്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ അമേരിക്കൻ കമ്പനിയുടെ പേരിൽ ഒരു സൈബർ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൊല്ലം ജില്ലയിലെ ഒരു ദമ്പതികൾക്ക് തങ്ങളുടെ മൊബൈൽ ഫോണിൽ വന്നിട്ടുള്ള ഒരു പരസ്യത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത വഴി 21 ലക്ഷത്തോളം രൂപയാണ് കേട്ടോ നഷ്ടമായിട്ടുണ്ടായിരുന്നത്. അമേരിക്കൻ കമ്പനിയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ിലൂടെ വലിയ ലാഭം നേടാമെന്ന വ്യാജ വാഗ്ദാനമായിരുന്നു ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തട്ടിപ്പുകാരുടെ വലയിൽ വീണ ഇവർ പല തവണയായിട്ട് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിശ്വാസം നേടിയെടുക്കാനായിട്ട് ഈ ഒരു തട്ടിപ്പുകാർ ഇവരുടെ പാസ്പോർട്ടും മറ്റ് ഡോക്യുമെന്റ്സും ആവശ്യപ്പെടുകയും ദമ്പതിമാർ അത് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പണം കിട്ടിയ ശേഷം തട്ടിപ്പുകാർ ബന്ധപ്പെടാതായതോടുകൂടിയാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുകയും തുടർന്ന് സൈബർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലുള്ള ഒരുപാട് കേസുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, അറിയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നാണ് നമ്മുടെ കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത്. അതായത്, അപരിചിതമായിട്ടുള്ള നമ്പറുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകളോട് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക, വ്യാജ ജോലി ഓഫറുകൾ കണ്ട് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക, അതുപോലെ നമ്മുടെ ആധാർ ഡീറ്റെയിൽസോ ബാങ്ക് ഡീറ്റെയിൽസോ ആർക്കും കൈമാറാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി അഥവാ എന്തെങ്കിലും തരത്തിലുള്ള സൈബർ തട്ടിപ്പ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ 1930 എന്ന നമ്പറിലോ അല്ലെങ്കിൽ www.cybercrime.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് വിവരം അറിയിക്കാവുന്നതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ വാട്സപ്പിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ അല്ലെങ്കിൽ നമുക്ക് പരിചിതമല്ലാത്ത നമ്പറുകളിൽ നിന്നുള്ള മെസ്സേജുകളൊക്കെ വരാറുണ്ട്. യാതൊരു കാരണവശാലും ആ നമ്പറുകളിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് പാടില്ല. അത് ആർക്കും ഷെയർ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഇനി ആരെങ്കിലും ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ ചെന്ന് പെടുകയാണെങ്കിൽ ഉടൻ തന്നെ 1930 എന്ന നമ്പറിലോ അല്ലെങ്കിൽ www.cybercrime.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പരാതി രേഖപ്പെടുത്താമെന്നാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 24 മിനിറ്റ് ആയിരിക്കുകയാണ്. അൻവർ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: നാടിനൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല. നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സത്യവും അഹിംസയും കേവലം വാക്കുകളല്ല, മറിച്ച് ജീവിച്ച് കാണിച്ചു തരേണ്ട മൂല്യങ്ങളാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി തന്ന നേതാവാണ് ഗാന്ധിജി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ആ പുണ്യാത്മാവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ സമാധാനവും സാഹോദര്യവും നിറഞ്ഞ് ഒരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇന്ന് ഒക്ടോബർ 2, ഗാന്ധി ജയന്തി ദിനം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, റെഡിയായില്ലേ?
2: എങ്ങോട്ടാ?
1: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
2: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
0: മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
4: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെയുണ്ട്.
4: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
4: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ജോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
5: മോർണിംഗ് ബോജോ.
6: യാത്രകൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത് ട്രെയിനുകളെയാണല്ലോ. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക, ട്രെയിനുകളിലെ ടിക്കറ്റ് പരിശോധന റെയിൽവേ കൂടുതൽ കർശനമാക്കാനും കേട്ടോ. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെ മുതൽ 31 വരെ റെയിൽവേ ഒരു പ്രത്യേക പരിശോധന ഡ്രൈവ് നടത്തുന്നുണ്ട്. ഗ്രൂപ്പായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുന്നവർ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത്, ടിക്കറ്റിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും തിരിച്ചറിയൽ രേഖകൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതാണ് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇതിലൊരാളുടെയെങ്കിലും പക്കൽ ഒറിജിനൽ ID കാർഡ് ഇല്ലെങ്കിൽ ആ ടിക്കറ്റിലെ എല്ലാവരെയും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരായിട്ട് കണക്കാക്കി പിഴ ഈടാക്കുന്നതായിരിക്കും എന്നറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഡിജിറ്റൽ പാസ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന റെയിൽവേ ജീവനക്കാർക്കും അതുപോലെ പെൻഷൻകാർക്കും ഒറിജിനൽ തിരിച്ചറിയൽ രേഖ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ട്രെയിൻ യാത്രയ്ക്കായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ടിക്കറ്റിനൊപ്പം തന്നെ നിങ്ങളുടെ ഒറിജിനൽ തിരിച്ചറിയൽ രേഖ കൂടി കയ്യിലുണ്ടെന്ന് ഒന്ന് കൺഫേം ചെയ്യാം കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 39 മിനിറ്റ് ആയിരിക്കാണ്. യു ആർ ലിസണിംഗ് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ദിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
8: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Ini arivumaashayangalum vaichariyam. Aasriya Madrinadu Masikeyude Varikaragan ningalkkum suvarnavasaram.
2: Nammude sargathmaka srushtikal Madrinadilude naadariyatte. Madrinadu Jeevakarunya Masika vaikkuka varikaravuka. Kooduthal vivarangalkku 9447789863 enna numberilekku bandhappedam. Ningalude business ini naadariyatte Aasriya FM 90ilude parisyangal nalkuvanay നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്. മോർണിംഗ് മോജോ.
3: Once again, welcome back to Morning Mojo with me, RJ അനാമിക. സ്റ്റുഡിയ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 51 ആയിരിക്കാണ്. ഇന്നത്തെ 3 ഷോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വേൾഡ് സ്മൈൽ ഡേ ആണെന്നല്ലേ. നമ്മൾ എപ്പോഴും പല പല തിരക്കിലും ടെൻഷനിലും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ. പക്ഷെ ഇതിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, ഒന്ന് ചിരിക്കാനായിട്ട്, മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനായിട്ട്. നമ്മളൊന്ന് ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ മാത്രമല്ല നമ്മളെ കാണുന്ന മറ്റുള്ളവരുടെയും ദിവസം കുറച്ചുകൂടി കളർഫുൾ ആകും. സോ സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു കിഡിലൻ ഫ്രൈഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: നാട്ടുകാർക്കൊപ്പം.
1: അതെ, നിങ്ങളെ അറിയാൻ ഞങ്ങൾ എത്തുന്നു.
2: ഞങ്ങൾ
1: കളിയും ചിരിയും തമാശകളും കൂടെ അല്പം കാര്യവുമായി ഞങ്ങളുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്കൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിശേഷങ്ങളും ഏതുമാകട്ടെ, നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ എത്തുന്നു റേഡിയോ വണ്ടിയിലൂടെ. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മുതൽ 12 വരെ റേഡിയോ വണ്ടി. ഇനി നിങ്ങളുടെ ശബ്ദം ലോകമറിയട്ടെ ആശ്രയ FM 90 യിലൂടെ. അപ്പോ കേൾക്കാൻ മറക്കല്ലേ.

0: സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട. റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട്
1: പോവേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചായിട്ടാണോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൂപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്.

0: റിമോട്ട്, ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഹലോ, എവിടെയാ?
1: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: സത്യവും അഹിംസയും കേവലം വാക്കുകളല്ല, മറിച്ച് ജീവിച്ച് കാണിച്ചു തരേണ്ട മൂല്യങ്ങളാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി തന്ന നേതാവാണ് ഗാന്ധിജി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ആ പുണ്യാത്മാവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ സമാധാനവും സാഹോദര്യവും നിറഞ്ഞ ഒരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇന്ന് ഒക്ടോബർ 2, ഗാന്ധി ജയന്തി ദിനം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astray FM 99.9 നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനോട് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: സഞ്ജയ്.
0: സഞ്ജയ് ചേട്ടാ, വീടടുത്ത് തന്നെയാണോ?
1: അല്ല, ഇവിടുന്ന് കുനമ്പായിക്കുളം.
0: കുനമ്പായിക്കുളം ആണല്ലേ. ശരി, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലെ അമ്മ, ഞാൻ, അനിയത്തി.
0: എല്ലാരും ഹാപ്പിയായിട്ട് പോകുന്നു?
1: ഹാപ്പിയായിട്ട് പോകുന്നു.
0: ഓക്കെ, ഇന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ
1: കേട്ടോ. ഓക്കെ, താങ്ക് യു.
0: ശരി, അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ആഫ്രിക്കയിലാണ് ഇന്നലെ എത്തിയതേ ഉള്ളു.
0: ആഫ്രിക്കയിലായിരുന്നു?
1: ആഫ്രിക്കയിൽ ഇപ്പൊ ഐവറി കോസ്റ്റ്.
0: എന്താണ് ജോലി? ആക്ച്വലി
1: അവിടെ കാഷ്യൂന്റെ പണിയാണ്.
0: കാഷ്യൂന്റെ ജോലിയാണ്. എങ്ങനെ പോകുന്നു ആഫ്രിക്കൻ ജീവിതം ഒക്കെ?
1: കുഴപ്പമില്ല, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ഇന്നലെ എത്തിയ നാട്ടില്. ഇങ്ങനെ പിന്നെ അമ്പലത്തിലോട്ടൊന്ന് വന്നു.
0: ഓക്കെ, അപ്പൊ ഇന്ന് അമ്പലത്തിലൊക്കെ വന്നൊന്ന് മനസ്സൊക്കെ ഒന്ന് ശുദ്ധമാക്കി ഹാപ്പിയായിട്ട് പോകുന്ന കരുതി അല്ലേ?
1: ഹാപ്പിയായിട്ട് പോകുന്നു.
0: ഓക്കെ, ശരി. അപ്പൊ ഈ ആഫ്രിക്ക എന്നൊക്കെ പറയുമ്പോഴേ ഒരുപറ്റം ജനതയുടെ ചിന്ത എന്ന് പറയുമ്പോൾ ഇപ്പോഴും ദാരിദ്ര്യത്തിന്റെ എന്താണ് അടിയിൽ കിടക്കുന്ന മനുഷ്യരുടെ സ്ഥലം എന്ന് കരുതുന്ന ആൾക്കാർ. ആക്ച്വലി ആഫ്രിക്കൻ ലൈഫ് എങ്ങനെയാണ്? അങ്ങനെ തന്നെയാണോ?
1: അല്ലല്ല, അങ്ങനല്ല, തീർച്ചയായിട്ടും അങ്ങനല്ല. ഒരു ഒരു 80% ആൾക്കാരും നല്ല, നമ്മളെക്കാട്ടി നല്ല, ഇവിടത്തെക്കാട്ടി ഡെവലപ്ഡ് കൺട്രിയാണ് കൂടുതലും. ഇന്ത്യയെക്കാട്ടി നല്ല ഡെവലപ്ഡ് ആണ് ഈ പറഞ്ഞ ഐവറി കോസ്റ്റ്. അത് മിനി പാരീസ് എന്ന് അറിയപ്പെടുന്നത് തന്നെ. നൈറ്റ് ലൈഫും എല്ലാം ഉള്ള സ്ഥലമാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ആഫ്രിക്കയെ പറ്റിയുള്ള ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു തെറ്റിദ്ധാരണ മാറി വിശ്വസിക്കുന്നത്. ആറ്റോൾസോ നമുക്കത് ഇതുപോലെ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാറുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രോ എഫ് എം 99.9.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ് മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447771711.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 99.9 നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളെത്തി സഞ്ജയ് ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാണ്. അപ്പൊ അങ്ങനെ ആഫ്രിക്കൻ ജീവിതം ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു പുറത്തൊരു ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓഫ്കോഴ്സ് നാട് വീടൊക്കെ ഉണ്ട്, അതല്ലാതെ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ?
1: അതല്ലാതെ മിക്സ് ചെയ്യുന്നതാണ്ട് കെട്ടാൻ പോകുന്ന ആളാ.
0: കെട്ടാൻ പോകുന്ന ആളാണ്?
1: അതെ അതെ അതെ.
0: ആളെയാണ് മിസ് ചെയ്യുന്നത്?
1: അതെ അതെ.
0: അതല്ലാതെ ചോദിക്കാന്നെങ്കിൽ?
1: അല്ലാണ്ട് ചോദിക്കുകയാണെങ്കിൽ മൊത്തത്തില് നമ്മളെ ഫുഡും എല്ലാം മിസ്സിംഗ് ആണ് അവിടെ. ഫുഡൊക്കെ വലിയ ഇതാണ്,
0: പ്രശ്നമാണ്.
1: പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഫുഡ് അതെ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്.
0: നമ്മുടെ നാട്ടിലെ ഭക്ഷണം കിട്ടില്ല?
1: കിട്ടില്ല, അങ്ങനെ അത്രയ്ക്ക് നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് കുറവാ നമുക്ക്. പിന്നെ നമ്മള് വില്ലേജിലോട്ടൊക്കെ അതാ ചില സമയത്ത് വിസിറ്റ് ചെയ്യേണ്ടി വരും. മാസത്തിൽ ഒരു 1-2 ഒക്കെ വിസിറ്റ് ചെയ്യേണ്ടി വരും. ആ ടൈമിലൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ്.
0: പ്രശ്നമുണ്ട്.
1: പിന്നെ അവിടുത്തെ ഫുഡുമായിട്ട് നമ്മള് റെഡി ആയിട്ടുണ്ട്, കുഴപ്പമില്ല.
0: യൂസ്ഡ് ആയിട്ടുണ്ടല്ലേ?
1: യൂസ്ഡ് ആയിട്ടുണ്ട്.
0: അപ്പൊ നമ്മുടെ മലയാള ഭക്ഷണം, കേരള ഭക്ഷണം ഇടയ്ക്കൊക്കെ മിസ് ചെയ്യാറുണ്ട്?
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: കുക്ക് ചെയ്യുന്ന ആളാണോ?
1: ഞാനോ? ഞങ്ങൾക്ക് ചെറിയ രീതി, പിന്നെ മെയ്ഡുണ്ട് നമുക്ക്, ചെയ്തൊക്കെ തരാനൊക്കെ ആളുണ്ട്, എല്ലാത്തിനും ആളുണ്ട്.
0: എന്നാലും നമ്മുടെ ആ കേരള ഒതന്റിക് ടേസ്റ്റ് കിട്ടത്തില്ല അല്ലേ?
1: ഇല്ല ഇല്ല, അതില്ല, എന്തായാലും ഇല്ല, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് പൊറോട്ട പോലുള്ള പൊറോട്ടയൊക്കെ വലിയ ബുദ്ധിമുട്ട്.
0: പൊറോട്ട ഫാനാണ്?
1: അതെ അതെ. ഇന്നലെ വന്നിട്ട് തന്നെ നമ്മള് പൊറോട്ട കഴിച്ചു.
0: പൊറോട്ടയും ബീഫാണോ?
1: അതെ, പൊറോട്ട ബീഫ്.
0: എനിക്ക് അടിപൊളി. ശരി ശരി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പുറത്തു പോയിട്ട് പഠിച്ച ഒരു വലിയ പാഠം എന്തായിരിക്കും?
1: പുറത്തു പോയി പഠിച്ചത് എന്ന് പറഞ്ഞാൽ വലിയ പാഠം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു മിസ്സിംഗ്, അതേ ഉള്ളു. വേറെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല,
0: വേറെ കുഴപ്പമൊന്നുമില്ല,
1: വേറെ കുഴപ്പമൊന്നുമില്ല. ഹാപ്പി ആയിട്ട് പോകണം.
0: ഹാപ്പി ആയിട്ട്
1: പോകണം.
0: അപ്പൊ ഇനി ചോദിക്കാൻ ലാസ്റ്റ് കാര്യമാണ്, ഫൈനലി എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ കാണും, ലൈഫിൽ ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്യുന്ന ആഗ്രഹമുള്ള കാര്യം. അങ്ങനെ ചോദിക്കാൻ സഞ്ജയ് ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ, ഡ്രീം എന്താണ്?
1: വീട്ടില് ആദ്യം വലിയ ബുദ്ധിമുട്ടായി. ഞങ്ങളെ റിലേഷൻ തന്നെ ആയിരുന്നു, വലിയ ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. ഞങ്ങളെ സ്നേഹിച്ചായിരുന്നു, ഒരു 6 വർഷത്തെ റിലേഷൻ ആയിരുന്നു. അത് ഇപ്പൊ ഒരു 1 ഇയർ ആയതേ ഉള്ളു മൊത്തത്തിൽ. റെഡി ആയിട്ട് ഓക്കെ ആയിട്ട് അതായിരുന്നു എനിക്ക് തന്നെ അച്ചീവ് ചെയ്യണമെന്ന്.
0: ഓക്കെ, അപ്പം ഉടനെ തന്നെ ഗ്രൂം ടു ബി ആണ്.
1: അതെ അതെ അതെ.
0: ശരി, അപ്പൊ ഏതായാലും സന്തോഷമായിട്ടിരിക്കട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ ലൈഫ്. ഇന്ന് പരിചയപ്പെട്ടതിൽ എനിക്കും സന്തോഷം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ ശരി. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന് ഈ തൊട്ടരികളെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിചയപ്പെട്ടത് കൂരമ്പായിക്കുളം സ്വദേശിയായ സഞ്ജയ് ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേർക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. സൊക്കി പോളസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ റേഡിയോ വൺ ടി വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഓൺ ആശ്രയ എഫ് എം 90.9 നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, ആ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് പ്രദീപ് കുമാർ.
0: പ്രദീപ് ഏട്ടാ, വീട് അടുത്ത് തന്നെയാണോ?
1: അല്ല, ഇച്ചിരി ഒരു 10 കിലോമീറ്റർ.
0: 10 കിലോമീറ്റർ, അത് എവിടെയാ?
1: കുളക്കടന്ന് പറയും.
0: കുളക്കടയിലാണ്. ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: അച്ഛൻ, അമ്മ, പിന്നെ ഭാര്യ, രണ്ട് മക്കള്.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: ആ, ഹാപ്പി ആയിട്ട് പോകുന്നു.
0: അതുപോലെ ഇന്ന് പോകാൻ സാധിക്കട്ടെ
1: കേട്ടോ.
0: ശരി, അപ്പൊ മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: ഒരാള് ITI കഴിഞ്ഞു, ഒരാള് 7.
0: ഓക്കെ, എല്ലാരും അടിപൊളിയായിട്ട് പോവാണ്. അപ്പൊ എന്താ അവിടെ ചെയ്യുന്നത്? ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ചെറിയ ബിസിനസ് പരിപാടിയൊക്കെ.
0: ചെറിയ ബിസിനസ് ഒക്കെയാണ്? എങ്ങനെ പോകുന്നു ബിസിനസ്?
1: വലിയ കുഴപ്പമില്ല,
0: തട്ടി മുട്ടി പോകുന്നു. ഓക്കെ, ശരി. അപ്പോഴേ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ വലിയ ആഗ്രഹങ്ങളൊക്കെ കാണുമേ. ഇപ്പൊ എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പൊ ഏതൊരു മനുഷ്യനും ആഗ്രഹം കാണുമല്ലോ. അപ്പൊ ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും?
1: മക്കളെ നല്ല രീതിയിൽ നല്ല ഇതിൽ വളർത്തിയെടുക്കണം.
0: അത്രേ ഉള്ളൂ ഏതൊരു അച്ഛന്റെ ആഗ്രഹം?
1: അത് തന്നെ.
0: അത് അത്രേ ഉള്ളൂ
1: അല്ലേ? നമുക്ക് ഇനി വലിയ
0: ഇനി പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. നമ്മളൊക്കെ മക്കളുടെ ആഗ്രഹത്തിൽ ഒത്തിരി നമ്മൾ നിൽക്കാൻ തയ്യാറാണല്ലേ?
1: തയ്യാറാണ്.
0: ശരി, അപ്പം മക്കളൊക്കെ പഠിക്കുന്നുണ്ടോ?
1: കുഴപ്പമില്ല,
0: പോകുന്നുണ്ട്. ഓക്കെ, ശരി. എന്ത് ബിസിനസ്സാ?
1: എനിക്ക്
0: തടി ബിസിനസ് ആണ്. കച്ചവടമൊക്കെ ഉണ്ടോ?
1: വലിയ കുഴപ്പമില്ല,
0: നടക്കുന്നുണ്ട്. ഇവിടെ എന്താ പരിപാടി? അപ്പോ
1: അമ്പലത്തിൽ നിന്ന് തൊഴാൻ വന്ന, എല്ലാ മാസം
0: വരാറുണ്ട്. മനസ്സൊക്കെ ശുദ്ധമാക്കാന്ന് കരുതി അല്ലേ?
1: അതെ.
0: ഓക്കെ, ശരി. അപ്പൊ എന്തായാലും സന്തോഷം ഒന്ന് പരിചയപ്പെടുന്നതിൽ. ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ലൈഫൊക്കെ പഴയതിനേക്കാൾ മനോഹരമായിട്ട് പോകാൻ സാധിക്കട്ടെ
1: കേട്ടോ.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് കുളക്കട സ്വദേശിയായ പ്രദീപേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: Yes, once again we are back on Radio 1T with me, RJ Srishant, Onastraya, FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ ഇന്നലെ നമ്മൾ നേരത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
2: പ്രദീപ്.
1: അപ്പൊ രണ്ടാമത്തെ പ്രദീപ് ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുന്ന കേട്ടോ. ചേട്ടാ, വീടടുത്ത് തന്നെയാണോ?
2: അടുത്ത് തന്നെ.
1: എവിടെയാണ്?
2: ഇവിടെ കൊട്ടാരക്കര തന്നെ.
1: കൊട്ടാരക്കര തന്നെയാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: ഞാൻ, അച്ഛൻ, അമ്മ, ഭാര്യ,
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു. ഓക്കെ, ശരി. അപ്പൊ എന്താ ചെയ്യുന്നത്?
2: ഞാൻ ഷോപ്പാ.
1: ഷോപ്പാണ്, കച്ചവടമാണ്. എന്ത് ബിസിനസ്സാ?
2: എല്ലാ ഐറ്റവും ഉണ്ട്.
1: എല്ലാ ഐറ്റവും ഉണ്ട്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ?
2: കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നു.
1: എന്ത് കടയാ?
2: ഇലക്ട്രിക് ഉണ്ട്, പ്ലംബിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ചില സാനിറ്ററി ഐറ്റംസ് ഉണ്ട്, പിന്നെ ബുക്ക് സ്റ്റാൾ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ്.
1: എല്ലാ ഐറ്റവും ഉണ്ട്.
2: പോട്ട് കർപ്പൂരം എന്നുള്ള സാധനം ഇല്ല, എല്ലാ ഐറ്റംസ് ഒക്കെ ഉണ്ട്.
1: ഓക്കെ, ശരി ശരി. അപ്പൊ ഞാൻ കച്ചവടം മനോഹരമായിട്ട് പോവാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയത്?
2: ഞാൻ ഗൾഫിലായിരുന്നു, കൂടെ കല്ലായിരുന്നു. ഞാൻ അത് കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നപ്പം അത് ആരെങ്കിലും രണ്ടുപേർ കൂടെ പണി കൊടുക്കാനുള്ള ധാരണ എനിക്കുണ്ടായി. അതുകൊണ്ട് രണ്ടുപേരെ ഹെൽപ്പിന് വെച്ച് അവർ കൂടെ പണി കൊടുക്കുന്നു, അവർക്കൊരു ജീവിതമാർഗ്ഗം ഒപ്പിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ.
1: തീർച്ചയായിട്ടും അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ ഗൾഫിൽ നിന്ന് പോയി തിരിച്ചു വന്നപ്പോൾ നമുക്ക് ഒരു ജോലി വേണം, അതുപോലെ തന്നെ നമ്മൾ കാരണം മറ്റുള്ളവർക്ക് രണ്ടുപേർക്ക് ജോലി കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ. ഓക്കെ, ശരി. അപ്പം സന്തോഷമായിട്ട് പോവാണ് ലൈഫ് അല്ലേ? അപ്പൊ ഗൾഫിൽ എവിടെയായിരുന്നു?
2: ഞാൻ ഒമാനിലുണ്ടായിരുന്നു, ദുബൈയിലുണ്ടായിരുന്നു.
1: എന്തായിരുന്നു ജോലി അവിടെയും?
2: ഞാൻ അവിടെ ഇലക്ട്രിക്കലായിരുന്നു, വലിയ വലിയ ടാങ്കർ, വലിയ വണ്ടികൾ
1: ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നു.
2: ഒരു 10-28 വർഷം ഓടിച്ചിട്ടുണ്ട്.
1: 20 വർഷമാണല്ലേ. അപ്പൊ എങ്ങനെയായിരുന്നു പ്രവാസ ജീവിതമൊക്കെ?
2: കുഴപ്പമൊന്നുമില്ലായിരുന്നു, വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോയി.
1: ഓക്കെ, അപ്പം ചോദിക്കുന്നത് മോശം തോന്നരുത്. അപ്പൊ എന്തുകൊണ്ടാണ് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്നത്? നന്നായിരുന്നെങ്കിൽ
2: വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വയസ്സായപ്പോ നമ്മൾ അവരെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ.
1: ശരി, അപ്പൊ എന്തായാലും മുൻപോട്ടും ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ. എന്റെ ഇന്ന് പരിചയപ്പെടുന്നതിൽ എനിക്ക് സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളിൽ ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് കൊട്ടാരക്കര സ്വദേശിയായ പ്രദീപ് ഏട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്, ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് ഡോക്ടർ അമൃത.
0: ഓക്കെ, അമൃത ചേച്ചി വീടടുത്തന്നെയാണോ?
1: ആയൂര്.
0: ആയൂരാണ്. ഓക്കെ, അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഇപ്പൊ കറന്റ് ഞാൻ എന്റെ അമ്മയുള്ളൂ.
0: ഹാപ്പി ആയിട്ട് പോകുന്നു?
1: എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു.
0: ഓക്കെ, അപ്പൊ ഇന്ന് അതുപോലെ പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: താങ്ക് യു.
0: അപ്പൊ പേര് പറഞ്ഞപ്പോ മനസ്സിലായി ഡോക്ടറാണ്.
1: ഞാൻ ആയുർവേദ ഡോക്ടർ.
0: ആയുർവേദ ഡോക്ടർ ആണ്. അപ്പൊ എങ്ങനെ പോകുന്നു ഈ ഒരു ജീവിതമൊക്കെ?
1: നല്ലതായി പോകുന്നു.
0: നന്നായിട്ട് പോകുന്നു.
1: അതെ അതെ.
0: എന്തുകൊണ്ട് ഇങ്ങനെ പ്രൊഫഷൻ ചൂസ് ചെയ്തത്?
1: എന്റെ അച്ഛനൊരു വൈദ്യനായിരുന്നു. സോ പണ്ട് മുതലേ ഞാൻ ആ ഒരു ഇതിൽ വളർന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. MBBSനെക്കാട്ടി എനിക്ക് ഇഷ്ടം ആയുർവേദ മരുന്നുകളും ഒക്കെ കുഞ്ഞിലേലെ കണ്ട് അങ്ങനെ വളർന്നത് കൊണ്ട് എനിക്ക് ആയുർവേദ ഇഷ്ടം.
0: ശരി ശരി. അപ്പൊ അങ്ങനെ ഈ രംഗത്ത് പ്രവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ആണല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് ഇപ്പൊ പറയാം, ഇപ്പൊ ഒരുപാട് കുട്ടികൾ ഇപ്പം ഈ ഒരു ആയുർവേദ എടുക്കുക എടുത്തു വരുന്നുണ്ടല്ലോ, അപ്പൊ അവർ കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് എന്താ ആസ് എ ഡോക്ടർ എന്ന രീതിയിൽ?
1: ഓക്കെ, അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ കുറെ ഫീൽഡ്സ് ഉണ്ട്, അതായത് കുറെ ബ്രാഞ്ചസ് ഉണ്ട്, 8 branches ഉണ്ട്. അപ്പൊ ആയുർവേദം എന്ന് പറയുമ്പോൾ ചിലവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചില മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വിചാരമുണ്ട്. ചുമ്മാ മെഡിസിൻസ് അരച്ച് കലക്കി കുടിക്കുന്നതല്ല ആയുർവേദം. ആയുർവേദത്തിന്റെ എസൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ട് മനസ്സിലാക്കി പഠിച്ച് ഇപ്പൊ തന്നെ, ഇപ്പൊ 11th ആയുർവേദ ഡേ ആണ് ഇപ്പൊ കഴിഞ്ഞത്. അപ്പൊ ഇപ്പൊ ഈ 1 month ആയുർവേദ മന്ത് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം നമ്മൾ MBBS എടുക്കുവാണെങ്കിലും അവർക്ക് പല ബ്രാഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ ഹോമിയോപ്പതിക്ക് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ആയുർവേദത്തിന് പല പല ബ്രാഞ്ചസ് ഉണ്ട്. അതായത് നമ്മൾ പറയാം കണ്ണിന് ഉള്ള സ്പെഷ്യാലിറ്റി ഉണ്ട്, മൈൻഡിനുള്ളതുണ്ട്, അതുപോലെ തന്നെ ഹെയർ കോസ്മെറ്റിക്കിൻ്റെത് ഇപ്പൊ അടുത്തതായിട്ട് വന്നുണ്ട്, പിന്നെ സ്കിന്നിനായിട്ട് ഉള്ളതുണ്ട്. അങ്ങനെ ഒരുപാട് ഫീൽഡുണ്ട് ആയുർവേദ. ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മള് നല്ല രീതി ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലും ആയുർവേദത്തിനെ കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അത് പ്രത്യേകിച്ച് ഒരു ഡോക്ടർ ആവുമ്പം നമുക്ക് പല ഫീൽഡിലും നമുക്ക് ആയുർവേദം വെച്ചിട്ട് ഇതാക്കാൻ പറ്റും. അത് അറിയാത്ത കുറെ പേരുണ്ട്.
0: ഈ ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യുക, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാം അല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷിക്കുന്ന പരിചയപ്പെടാൻ സാധിച്ചാൽ എന്റെ ലൈഫൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ കേട്ടോ.
1: താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തിയ ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവ പരിചയപ്പെട്ടത് ഡോക്ടർ അമൃതയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാട്ടുകാർക്കൊപ്പം.
1: സത്യവും അഹിംസയും കേവലം വാക്കുകളല്ല, മറിച്ച് ജീവിച്ച് കാണിച്ചു തരേണ്ട മൂല്യങ്ങളാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി തന്ന നേതാവാണ് ഗാന്ധിജി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ആ പുണ്യാത്മാവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ സമാധാനവും സാഹോദര്യവും നിറഞ്ഞ ഒരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 o'clock.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കാണ്. ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരുപിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ ടു ദ നമ്പർ 0474290907 4219909909. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909. 9526690909. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ SM90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും

0: ഇളയമൺ കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyattankara, Kottarakara, Karunagappally.
2: Yasit Coffee.
3: Yasit Coffee.
2: Ivide ishtam pole vaattu.
3: Ishtam pole vaattu.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായത് സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യ സമയം 12 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ളത് കുറച്ച് നിമിഷം നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടോണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം.
0: ഹാപ്പി ആയിട്ടിരിക്കും. ഗാന്ധി ജയന്തി ആയിട്ട് ഇന്ന് എന്തായിരുന്നു പരിപാടി അവിടെ അംഗൻവാടിയിൽ?
1: കുട്ടികളും ഞങ്ങളെല്ലാം അംഗൻവാടിയും വൃത്തിയാക്കി വെയിലായതുകൊണ്ട് കുഞ്ഞുങ്ങളെ 11 മണി
0: ആയപ്പോഴേ വീട്ടിൽ വിട്ടു. അപ്പൊ ഈ ഗാന്ധി ജയന്തിക്ക് ഗാന്ധിയായിട്ട് ഒരുക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നോ? കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, അതെന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞ എന്തുകൊണ്ടാ?
1: ഇത് മക്കൾക്ക് വേണ്ടി കേൾക്കാനും നമ്മുടെ കുട്ടിക്കാലത്തെ ഓർക്കാത്ത ആൾക്കാരില്ലല്ലോ, മനസ്സിലല്ലോ, നമുക്ക് കുട്ടിക്കാലം ഒന്ന് തിരിച്ചു നോക്കുമ്പോ എന്തൊരു ഭയങ്കര സന്തോഷമായിരിക്കും.
0: തീർച്ചയായും.
1: അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പം ആ ഒരു ഓർമ്മയിലൂടെ നമ്മളെ കൊണ്ടുപോകുമല്ലോ.
0: ഓക്കെ, അതെ. അപ്പൊ അതുകൊണ്ടാണ് ആ പാട്ട് പറഞ്ഞത്.
1: അതെ, പിന്നെ നമ്മുടെ ആനാമികയും സുൽത്താനയും
0: എല്ലാവരും ഓരോ ജോലിയിൽ ഇങ്ങനെ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരവരുടെ ജോലി
1: ഓക്കെ
0: പറയാം കേട്ടോ.
1: അപ്പോഴേ
0: ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചാലും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പൊ എന്തായാലും ചേച്ചി വിളിച്ചത് നമ്മുടെ ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം എന്ന മനോഹരമായ ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി 2006 റിലീസ് ചെയ്ത ഏകാന്തം എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥ് സാർ ഈണം നൽകി ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം. ശാന്ത ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനുവാണ് കേട്ടോ. ഹായ് ചേട്ടാ, എനിക്ക് ചിലും ചിലും ചിൽ താളമായ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് മനു എനിക്ക് വാട്സാപ്പിൽ അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും മനുവിന് വേണ്ടി ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിൽ. ആ ഒരു പാട്ട് ആക്ച്വലി ആട് പുലിയാട്ടം എന്ന സിനിമയിലതാണ്. ആൻഡ് ഈ പാട്ടിന് ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഹരിനാരായണൻ സാറാണ്. രതീഷ് വേഗ സാറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം റിമി ടോമിയും അതുപോലെ തന്നെ നജീം അർഷാദും ചേർന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ഇനി ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ വിളിക്കാം കാസറ്റ് കഫയിലേക്ക് ടു ദ നമ്പർ 0474219090 0974219090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ് ടു ദ നമ്പർ 9526490906. 9526690090. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: അതെ, റെഡി ആയില്ലേ?
3: എങ്ങോട്ടാ?
2: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജിയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
3: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജു ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജു സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജു, വിലക്കുറവിന്റെ വിസ്മയം.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: ഹലോ, എവിടെയാ?
3: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
5: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
3: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
5: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
3: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
5: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.
6: Yasit Coffee. Yasit Coffee. Evide ishtam pole vaattu.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട്. ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യ സമയം 12 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കാണ്. ഈ ഒരു സമയം എന്താ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഹലോ, നമസ്കാരം.
0: രാംജി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് സന്തോഷമായിട്ടിരിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ എന്താ പരിപാടി അവിടെ? ഇപ്പൊ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ശരി ശരി. അപ്പോഴേ, അപ്പൊ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഏത് പാട്ടാ കേൾക്കണ്ടെന്ന്? ഋതു സംക്രമ പക്ഷി പാടി. ഭയങ്കര ഫേവറേറ്റ് പാട്ടാന്ന് തോന്നുന്നല്ലോ ഈ പാട്ട്. ആണല്ലേ? അതേതൊക്കെയാ പാട്ട് പറഞ്ഞേ, കേൾക്കട്ടെ. അതേതൊക്കെയാണ് ആ പാട്ടുകൾ? ആ ഓക്കെ. ഒന്നുകൂടെ പറയൂ. ഓക്കെ, ആ ശരി. ആ
1: കൊറേ കാര്യങ്ങൾ, യമുന,
0: അതെ അതെ,
1: താജ്മഹൽ,
0: അതെ,
1: അതൊരു
0: കഴിവതും.
1: പിന്നെ ഈ പാട്ട്,
0: പിന്നെ ഈ പാട്ട്. അങ്ങനെ കുറച്ച് പാട്ടിൽ ഇഷ്ടമാണല്ലേ?
1: അങ്ങനെ ഇഷ്ടമാണ്.
0: എന്തോ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല, കുറച്ചും കൂടെ ക്ലിയർ. അതെ അതെ, ഓക്കെ, ശരി. അപ്പൊ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അപ്പം ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്? നേരം വെളുക്കും അല്ലേ? എനിക്ക് വയ്യ. ശരി,
1: പിന്നെ
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ചേട്ടാ. യെസ്, അപ്പോൾ നമ്മൾ വിളിച്ചത് നമ്മുടെ രാംജി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ഋതു സംക്രമ പക്ഷി പാടി എന്ന പാട്ടാണ്. ആക്ച്വലി എനിക്ക് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പാട്ട് പറഞ്ഞു. ആൻഡ് പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഋതുപേഹിതം എന്ന സിനിമയ്ക്ക് വേണ്ടി തകഴി ശങ്കര നാരായണൻ സാറിൻ്റെ വരികൾക്ക് ശ്യാം സാർ ഈണം നൽകി. ഗാനഗന്ധർവൻ ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം രാംജി ചേട്ടന് വേണ്ടി കാസറ്റ് കഫീലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശാരികയാണ് കേട്ടോ. ഹലോ ചേട്ടാ, എൻ്റെ പേര് ശാരിക. വടക്കുനാഥൻ എന്ന മൂവിയിലെ കളഭം തരാം ഭഗവാന് മനസ്സും തരാം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ ചേട്ടാ എന്നാണ് നമ്മുടെ ശാരിക എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും ശാരികയ്ക്ക് വേണ്ടി ആ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫീലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി ശാരിക പറഞ്ഞതുപോലെ തന്നെ വടക്കുനാഥൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തൻച്ചിരിയുടെ വരികൾക്ക് രവീന്ദ്രമാഷ് ഈണം നൽകി. ചിത്ര ചേച്ചിയും ബിജു നാരായണനും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ഇനി ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫീലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാവുന്ന ഏറ്റവും നമ്പർ 0474291 9090 0474 219 9090 എന്ന നമ്പറിലേക്ക്. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490 90 9526690 90. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കരിയർ വെറുമൊരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: സത്യവും അഹിംസയും കേവലം വാക്കുകളല്ല, മറിച്ച് ജീവിച്ചു കാണിച്ചു തരേണ്ട മൂല്യങ്ങളാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി തന്ന നേതാവാണ് ഗാന്ധിജി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ആ പുണ്യാത്മാവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ സമാധാനവും സാഹോദര്യവും നിറഞ്ഞ ഒരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ പ്രണാമം. പുഷ്പാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഗാന്ധിജിക്ക് ആദരമായി സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടുനിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ആക്രമണശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹയ്ക്ക് സ്വർണം. മെഡൽ പട്ടികയിൽ 6ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി ഡൽഹി രാജ്ഘട്ടിൽ സർവധർമ്മ പ്രാർത്ഥനാ സഭ സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു സർവധർമ്മ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും രാഷ്ട്രപിതാവിന്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രി മനോഹർ ലാൽ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഗാന്ധിജയന്തി ദിനത്തിൽ രാഷ്ട്രപിതാവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലോകമെമ്പാടും യുദ്ധവും സംഘർഷങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗാന്ധിജിയുടെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് പ്രണാമമർപ്പിച്ചു. സത്യത്തിലും അഹിംസയിലുമുള്ള ഗാന്ധിജിയുടെ അചഞ്ചലമായ വിശ്വാസവും നീതിയോടുള്ള പ്രതിബദ്ധതയും മാനവികതയ്ക്ക് എന്നും പ്രചോദനമായി തുടരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാത്മാഗാന്ധിയുടെ ജീവിതം സത്യത്തിന്റെയും അഹിംസയുടെയും കരുണയുടെയും സേവനത്തിന്റെയും വെളിച്ചമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാപ്പുവിന്റെ ആശയങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മാനവികതയ്ക്ക് വഴികാട്ടിയായി തുടരുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2 ഒക്ടോബർ കുറഞ്ഞത് 1 ഖാദി ഉൽപ്പന്നമെങ്കിലും വാങ്ങണമെന്നും സ്വദേശി ഉൽപ്പന്നമെന്ന നിലയിൽ അതിനെ അഭിമാനത്തോടെ കാണണമെന്നും ശ്രീ മോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനമായ ഇന്ന് ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരുന്നു. ഭരണപരിഷ്കാരം, പഞ്ചായത്തുകളുടെ ശാക്തീകരണം, ഗ്രാമീണ മേഖലയിലെ പൊതുസേവനം മെച്ചപ്പെടുത്തൽ എന്നിവ ചർച്ച ചെയ്യും. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം. ന്യൂഡൽഹിയിലെ വിജയ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പുഷ്പാർച്ചന നടത്തി. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, BJP അധ്യക്ഷൻ നിതിൻ നബിൻ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റ് നടത്തിയ ആക്രമണശ്രമം തടയുകയും 180 പേരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്ത ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. സംഭവത്തെക്കുറിച്ച് ക്യാപ്റ്റൻ മച്ചാർ പ്രധാനമന്ത്രിയോട് വിവരിച്ചു. പൈലറ്റിന്റെ ധീരമായ നടപടിയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ആശംസിച്ചു.
1: देखिए पूरा देश आपके लिए प्रार्थना कर रहा है. महामृत्युंजय का जाप सब दूर चल रहे हैं. आपकी हिम्मत ने, आपके धैर्य ने और आपकी सूझबूझ ने यानी फ्रिक्शन ऑफ सेकंड में इतने निर्णय कर लिए आपने और इतने लोगों की जान बचाई और आज पूरा देश गर्व से कह सकता है कि हम हिंदुस्तानी जान लेने वाले लोग नहीं है, जान बचाने वाले लोग.
0: അതേസമയം ഫ്ളൈ ദുബായ് വിമാനത്തിലെ 2 പൈലറ്റുമാരെയും അബുദാബിയിലേക്ക് എത്തിച്ചതായി സൌദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. UAE സുരക്ഷാ സംഘവുമായി സഹകരിച്ച് സൌദി അധികൃതർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സഹപൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ആക്രമിച്ചതായി കണ്ടെത്തിയിരുന്നു. ക്യാപ്റ്റൻ മച്ചാറിനെയും കുടുംബത്തെയും നേരിൽ കണ്ടതായും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും യു എയിലെ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തൽ പ്രസാർഭാരതിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി K.മുരളീധരൻ നിർവഹിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളും ശുചിത്വ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയ മേധാവി AG ബൈജു, വാർത്താ വിഭാഗം മേധാവി ലമിജി നായർ എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധിജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലും വിവിധ ദ്വീപുകളിലുമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തിയിലെ സെക്രട്ടേറിയറ്റിൽ നിന്നാരംഭിച്ച് ഗാന്ധി സ്ക്വയറിൽ സംഗമിച്ച മാർച്ചിൽ 100 ആളുകൾ പങ്കെടുത്തു. ശുചീകരണ പരിപാടികളും ആരോഗ്യ അവബോധ ക്ലാസുകളും സംഘടിപ്പിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർപട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ നിലവിലെ വോട്ടർപട്ടിക മുൻപത്തെ വോട്ടർപട്ടികയുമായി താരതമ്യം ചെയ്യും. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ BLO നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ അടൽ ടണലിനെക്കുറിച്ചാണ് ഇന്ന്. ലോകപ്രശസ്തമായ റോക്താങ് ചുരത്തിൽ അതീവ ദുഷ്കരമായ ഭൂമിശാസ്ത്ര സാഹചര്യത്തിൽ നിർമ്മിച്ച അടൽ ടണൽ ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ബോർഡ് റോഡ്സ് ഓർഗനൈസേഷന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. മേഖലയുടെ വികസനം, ടൂറിസം, തന്ത്രപ്രധാനമായ ഗതാഗത ബന്ധം എന്നിവയിൽ പ്രധാന നാഴികക്കല്ലായി മാറിയ അടൽ ടണൽ 2020 ഒക്ടോബർ 3 പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്.
1: अटल टनल हिमाचल प्रदेश के एक बड़े हिस्से के साथ साथ नए केंद्र शासित प्रदेश ले लद्दाख की भी लाइफलाइन बनने वाला है. अब सही मायनों में हिमाचल प्रदेश का ये बड़ा क्षेत्र और ले लद्दाख देश के बाकी हिस्सों से हमेशा जुड़े रहेंगे, प्रगति पथ पर तेजी से आगे बढ़ेंगे.
0: ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഇംഫാൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ എംഗാംപാം, പ്രതിരോധ വകുപ്പ് PRO ദൂരദർശൻ മിസോറാം ഡയറക്ടറുമായിരുന്ന നാംപിബോ മാർമൈ, മറ്റൊരു ഉദ്യോഗസ്ഥനായ H.ലിയാൻവാല എന്നിവർ മരിച്ച സംഭവത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുശോചനം രേഖപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ കായിക താരങ്ങൾ. വനിതകളുടെ 75 കിലോഗ്രാം ബോക്സിംഗിൽ ചൈനീസ് താരത്തെ ഏകപക്ഷീയമായ 5-0 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി ലവ്ലിന ബോർഗോഹെയ്ൻ സ്വർണം നേടി. വനിതാ റിക്കർവ് ആർച്ചറിയിൽ അങ്കിത ഭഗത്, കീർത്തി ശർമ്മ, കുങ്കും മോഹോദ് എന്നിവരടങ്ങുന്ന ടീം കന്നി ഏഷ്യൻ ഗെയിംസ് സ്വർണ മെഡൽ നേടി ചരിത്രം കുറിച്ചു. 12 24 34 ഉൾപ്പെടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 6 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ പ്രണാമം. പുഷ്പാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഗാന്ധിജിക്ക് ആദരമായി സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ആക്രമണശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോയ്ക്ക് സ്വർണം. മെഡൽ പട്ടികയിൽ 6ാം സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: You are listening to Australia FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിത് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള 2 മണിക്കൂർ 1 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്നത് ഈ ഒരു സമയം എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആമോസ് മാത്യൂസ് ആണ് കേട്ടോ. ഹായ്, ഞാൻ ആമോസ് മാത്യൂസ്, എനിക്ക് കല്യാണി എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ആമോസ് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും ആമോസിന് വേണ്ടി ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആണ്. ARJN KDS 54 റോൺ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഒരു പാട്ടാണ്. ആൻഡ് ഈ ഒരു പാട്ടിൻ്റെ പുതിയ വെർഷനിൽ ഫീച്ചർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം പാട്ടുകാരി ഇന്ത്യയുടെ അഭിമാനം ശ്രേയാ ഘോഷാലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ചന്ദനയാണ് കേട്ടോ. ഹായ് ചേട്ടാ, ബർസോറേ മേക്കാ മേക്കാ എന്ന പാട്ട് എനിക്ക് തരുമോ എന്നാണ് ചന്ദന ചോദിച്ചിരിക്കുന്ന ആൻഡ് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും ചന്ദനയ്ക്ക് വേണ്ടി ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം. ആ ഒരു പാട്ട് ആക്ച്വലി ഗുരു എന്ന സിനിമയ്ക്ക് വേണ്ടി ഗുൽസാറിൻ്റെ ലിറിക്സിൽ റഹ്മാൻ സാർ ഈണം നൽകി നമ്മുടെ സ്വന്തം ശ്രേയാ ഘോഷാൽ തന്നെ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ഇനി ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാം കാസറ്റ് കഫയിലേക്ക്. ടു ദ നമ്പർ 0474291 9090 0974 2919 0 ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 9526690909. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ദിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച്. ദിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന്

0: യെസ് ശ്രേയ ഘോഷാൽ പാടിയ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട്. ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? ആരാ സംസാരിക്കുന്നത്? രതീഷ് കുമാർ. രതീഷ് ഏട്ടാ, എവിടെ നിന്നാ വിളിക്കുന്നത്? കൊട്ടാരക്കര തന്നെയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, മക്കളൊക്കെ എന്താ ചെയ്യുന്നേ? ഓക്കെ, എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നോ? ജീവിതമൊക്കെ അടിപൊളിയായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ഇന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ കേട്ടോ. എന്താ ഇപ്പൊ ചെയ്യുന്നേ ചേട്ടൻ? തടിപ്പണിയാണ്. തടിപ്പണി എന്ന് പറയുമ്പം മരം തടിമുറിപ്പാണോ അതോ മുറിപ്പാണ്? ജോലിക്ക് ഉണ്ടോ? ഇപ്പൊ കുറച്ച് കുറവാണല്ലേ. ശരി ശരി. അപ്പോഴേ ഇന്ന് ഏത് പാട്ടാണ്? ഹലോ, എന്നാലും നമുക്ക് തട്ടിയും മുട്ടിയും പോകുന്നതൊക്കെ ഉണ്ടല്ലേ. ശരി, അപ്പോഴേ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, വിഷമം ഉള്ള പാട്ടാണല്ലോ. എന്ത് പറ്റി ഈ പാട്ടൊക്കെ പറയാൻ?
1: അത് എന്നെ വളർത്തിയത് എന്റെ അപ്പൂപ്പനെ.
0: ഓക്കെ,
1: അപ്പൊ എന്റെ അപ്പൂപ്പൻ മരിച്ചു, എന്റെ ജീവനായിരുന്നു.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ആ ഒരു വിഷമം പാട്ട് കേൾക്കാന്ന് കരുതിയല്ലേ?
1: അത് വിഷമം മാത്രമല്ല, എന്റെ ജീവന്റെ ജീവനാണ്.
0: മനസ്സിലായി.
1: എന്റെ അമ്മ ഒരു 5-ാം മാസമൊക്കെ ആയപ്പോ വേറെ കല്യാണം കഴിച്ചു, സെക്കൻഡ് മാരേജാ.
0: ഓക്കെ, ശരി ശരി. ഓക്കെ,
1: ആ ഒരു ടൈം മുതലേ എന്നെ വളർത്തിയത് അപ്പൂപ്പനെ. അപ്പൂപ്പനാണ് ഏറ്റവും കൂടുതൽ വളർത്തിയത്.
0: മനസ്സിലായി.
1: അച്ഛന്റെ അമ്മയുടെ എനിക്ക് ആ പാട്ടൊക്കെ എപ്പോഴും ആ ഒരു ഓർമ്മ
0: വരും. ഓക്കെ, അപ്പൊ എന്തായാലും അപ്പൂപ്പനെ ഓർമ്മ വരും ആ പാട്ട് കേൾക്കുമ്പോ അല്ലേ. ശരി ശരി, അപ്പൊ എന്തായാലും ആ പാട്ട് വെച്ചു തരാം കേട്ടോ.
1: ഓക്കെ,
0: വീണ്ടും വിളിക്കാട്ടോ.
1: ഓക്കെ, പിന്നെ ഡെഡിക്കേഷൻ ഉണ്ട് ആർക്കായാലും ജോസഫായാലും
0: ആ
1: പിന്നെ ശ്രീശാന്തനും പിന്നെ എല്ലാവർക്കും. പിന്നെ നമ്മുടെ അവിടെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു, അശ്വതി അവരൊക്കെ ഇതിന്റെ രഗരിയും ചാമ്പ്യനൊക്കെ നടന്നേ.
0: ഓക്കെ, പറഞ്ഞോളൂ.
1: അങ്ങനെ അവർക്കായിട്ട് ആ ഒരു ടീമിനായിട്ടും.
0: ഓക്കെ,
1: പിന്നെ എന്റെ അച്ഛന്.
0: ശരി ശരി, അപ്പൊ എല്ലാവർക്കും വേണ്ടിയും ആ മനോഹരമായ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പം വിളിച്ചത് രതീഷ് ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ഇന്നലെ എൻ്റെ നെഞ്ചിലെയുന്ന ആ ഒരു സങ്കടച്ചായുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് എല്ലാവർക്കും അറിയാം, ബാലേട്ടൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് ചേട്ടൻ്റെ വരികൾക്ക് എം ജയചന്ദ്ര സാർ ഈണം നൽകി നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കേൾക്കാം രതീഷ് ചേട്ടൻ്റെ ഫാമിലിക്ക് വേണ്ടി ആ ഒരു പാട്ട് കേട്ടോ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എനിക്ക് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിഷ ജോൺസൺ ആണ് കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ ആശ്രയ ആൻഡ് കാസറ്റ് കഫേ ടീം, പ്ലീസ് പ്ലേ ദ സോങ് സംഘത്തിൽ പാടാതെ കവിതയെ ഫ്രം ദ മൂവി ഓട്ടോ രാജ എന്നാണ് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും ജിഷ ജിഷയ്ക്ക് വേണ്ടി ആ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി ഒരു തമിഴ് സിനിമയതാണ്, ഓട്ടോ രാജ എന്ന സിനിമ അസിനോട് പേര്. ആൻഡ് രാജാ സാറാണ് ഈ ഒരു പാട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്റ്റ്, ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നതും രാജാ സാറും അതുപോലെ തന്നെ ജാനകി അമ്മയും ചേർന്നാണ് കേട്ടോ. അതെനിക്കറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ പാടിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ മനസ്സിലായൊരു കാര്യമാണ് ഈ ഒരു കാര്യം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ മനോഹരമായ പാട്ട് കേൾക്കാം. ആൻഡ് ഈ ഒരു പാട്ടിനെ പറ്റി മറ്റൊരു കാര്യം പറഞ്ഞുള്ളത്, നമ്മുടെ തുമ്പിവ എന്ന മനോഹരമായ ആ ഒരു ഓളങ്ങൾ എന്ന സിനിമയ്ക്കത്തെ പാട്ടിൻ്റെ ഒരു തമിഴ് ട്യൂണോട് ചേർന്ന് പാടിയ അല്ലെങ്കിൽ ട്യൂണോട് ചേർത്ത് സാറ് നിർമ്മിച്ചൊരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ഇനി കാസറ്റ് കഫേയിലൂടെ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0472914090 0470219909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909. 9526690909. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഹലോ, എവിടെയാ?
4: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
3: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
3: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. സുവർണ അവസരം, ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് ബാലേട്ടൻ എന്ന സിനിമയിലെ ഒരു ഇമോഷണലായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം ഒരു മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കുകയാണ്. ദേ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു സമയം ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? ശീമ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു.
0: ഹാപ്പി ആയിട്ടിരിക്കുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മകനൊക്കെ എന്താ ചെയ്യുന്നേ? കമ്പനിയിൽ പോവാണ്. ഓക്കെ, അപ്പൊ ചേച്ചിയോ? ചായക്കടയുണ്ടല്ലേ, എങ്ങനെ പോകുന്നു കച്ചവടം ഒക്കെ? ചായ മാത്രമേ ഉള്ളോ അതോ കടിയൊക്കെ ഉണ്ടോ കൂടെ? ഉണ്ട് അല്ലേ. ശരി ശരി, ഓക്കെ. അപ്പഴ ഇനി ഏത് പാട്ടാ കേൾക്കണ്ടേ? കെ ഫോർ കല്യാണമാണോ കെ ഫോർ കൃഷ്ണയാണോ? കൃഷ്ണ മതിയോ? ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് വിശാരം കേട്ടോ. ഓക്കെ, വീണ്ടും വിളിക്കാം. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ ശീമച്ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് കെ ഫോർ കൃഷ്ണ എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി ഗുരുവായൂർ അമ്പള്ള നടയിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി അങ്കിത് മേനോൻ മ്യൂസ് ചെയ്തൊരു പാട്ടാണ്. ആൻഡ് ഈ പാട്ട് കേൾക്കാം ശീമ ചേച്ചിക്ക് വേണ്ടി. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രഘു ചേട്ടനാണ് കേട്ടോ. പഴനിമല മുരുകന് പള്ളിവേൽ ആയുധം എന്ന പാട്ട് വെച്ച് തരുമോ ശ്രീശാന്ത് എന്നാണ് എനിക്ക് വാട്സപ്പിൽ അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും രഘു ചേട്ടന് വേണ്ടി ആ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ഒരു അടിച്ചുപൊളി സൂപ്പർ ഹിറ്റ് പാട്ടാണ് ഈ ഒരു പാട്ട്. ഈ ഒരു പാട്ട് എല്ലാവർക്കും അറിയാം, നരസിംഹം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തൻചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സാർ ഇങ്ങനെ നൽകി അനിയൻ എം ജി ശ്രീകുമാർ സാർ പാടി തകർത്ത അടിപൊളി ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുള്ള പാട്ടാണ് കാസറ്റ് കഫയിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാവുന്ന കാസറ്റ് കഫയിലേക്ക് ഏറ്റവും നമ്പർ 0474291 9094 0474 291 9094. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9522649090 9025266 9090. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: are listening to Ashraya FM 90 Nadinuppam നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, ആയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല. നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിൽ ഉള്ളപ്പോൾ
1: JM ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171717.
2: Pardons gold and diamonds manufacturers and wholesalers nedumangad neyattankara kottarakara karunagapalli
0: oru career verum oru swapnamalla general duty assistant and hospital administration ningalde bhavike ini oru mass thudakam padikku professional aagu vijayikku admission aarambichirikkunu vijaya college of health and management studies kottarakara

സോ വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ട് ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യ സമയം 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. ഏകദേശം കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. അതിനു മുമ്പേ ഫൈനലി എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട് വാട്സാപ്പിൽ. ബ്രോ, ഐ എം നാദിർഷ, സൗത്തിൽ നിന്നും നിങ്ങളുടെ ഒരു സ്ഥിരം കേൾക്കുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ സുഹൃത്തിനും വേണ്ടി നൻപൻ എന്ന തമിഴ് മൂവിയിലെ അസ്കിൽ അസ്ക എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് നാദിർഷ അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും നാദിർഷയ്ക്ക് വേണ്ടി ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ദ സോങ് ഈസ് അസ്കിൽ അസ്ക ആണ്, ഫ്രം ദ മൂവി നൻപൻ. ആൻഡ് ഓൾസോ മദൻ കർക്കിയാണ് ഇതിൻ്റെ ലിറിക് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മുടെ ഹാരിസ് ജയരാജ് ആണ് ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വിജയപ്രകാശും ചിന്മയും സുവിയും ചേർന്നാണ് ഈ മനോഹരമായ ഈ ഒരു റൊമാൻറ്റിക് പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടോടുകൂടി കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാൻ ഏകദേശം ടൈമായിരിക്കുകയാണ്. ഇനിയും കാസറ്റ് കഫേയിലെ മെനുവിൽ ഒരുപാട് ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരാരും തന്നെ വിഷമിക്കേണ്ട. ഇനി കൃത്യം 12 മണിക്ക് നാളെ നിങ്ങൾക്ക് വീണ്ടും കാസറ്റ് കഫേയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതായാലും കാസറ്റ് കഫേയിൽ നിന്ന് തൽക്കാലം എനിക്കൊന്ന് ബൈ പറയുന്ന സമയമായിട്ടുണ്ട്. ഇത് അടുത്ത സയൻസും ടെക്നോളജി വിശേഷങ്ങളുമായിട്ട് 2 മണിക്ക് ലൗഡ് സ്പീക്കർ നമുക്ക് കേട്ടുമുട്ടാം. ടിൽ ദൻ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത്. യു ആർ ലിസണിംഗ് ആസ്ട്രോ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: അരവിന്ദ് ആഘോഷം.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ സമയം എന്തായാലും പതിവ് സയൻസ് ആൻഡ് ടെക്നോളജി വിശേഷങ്ങളിലേക്ക് കടക്കാൻ സമയമായിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വലിയ വലിയ റോക്കറ്റുകളെ കുറിച്ചോ അല്ലെങ്കിൽ ലോകം പിടിച്ചടക്കാൻ പോകുന്ന എയെ കുറിച്ചോ ഒന്നും അല്ല കേട്ടോ. പകരം നമ്മൾ ദിവസവും ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും എപ്പോഴും കാണുന്ന ചില സാധാരണ കാര്യങ്ങളല്ലേ, അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വളരെ രസകരമായ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില സയന്റിഫിക് രഹസ്യങ്ങളെ കുറിച്ചാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നല്ല വേനൽ മഴ പെയ്യുമ്പോൾ ആ പുതു മണ്ണിന് വല്ലാത്തൊരു സുഗന്ധം ഉണ്ടാറില്ലേ, അത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കിച്ചണിലൊക്കെ സവാള അരിയുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നി തിളങ്ങുന്നത് എന്തുകൊണ്ടാ? ഇതൊക്കെ നമ്മൾ എന്നും കാണുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെയൊക്കെ പിന്നിലേക്ക് അതിന്റെ രഹസ്യങ്ങൾ തേടി നമ്മൾ ഒരിക്കലും പോയിട്ടില്ല. ശരിക്കും ഇതിന്റെയൊക്കെ പിന്നിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സയൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഡെയിലി ലൈഫിലെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിന്നിലെ വലിയ വലിയ സയന്റിഫിക് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമില്ലേ? തീർച്ചയായും ഉണ്ടാവില്ലേ. അപ്പൊ എങ്ങ് പോകരുത്, രണ്ട് അടിപൊളി നല്ല പാട്ട് വരുന്നുണ്ട്, അത് കേട്ട് വരാം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: ലൗഡ്സ്പീക്കർ
1: ലൗഡ്സ്പീക്കർ
2: അരവിന്ദ് ആഘോഷം
3: ആഘോഷം.
4: നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതും ചെയ്യുന്നതുമായ ചില കാര്യങ്ങൾക്ക് പിന്നിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന ചില സയന്റിഫിക് രഹസ്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ സംസാരിക്കാൻ പോകുന്നത് അത്തരം ചില ക്യൂരിയസ് ആയ സയന്റിഫിക് രഹസ്യങ്ങളെ പറ്റിയാണ്. സോ വെൽക്കം ടു ആൻ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്. അപ്പോ നമ്മൾ ഇന്ന് ആദ്യമായി സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കളയില് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ്. യാതൊരു സങ്കടവും ഇല്ലാതെ നമ്മൾ കരയുന്ന ഒരേ ഒരു സമയം അതാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതെ, ഉള്ളി അഥവാ സവാള അരിയുമ്പോൾ. എന്തുകൊണ്ടാണ് ഈ സവാള അരിയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നിങ്ങനെ ധാരധാരയായിട്ട് വെള്ളം വരുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നില് വളരെ ക്യൂരിയസ് ആയ ഒരു കെമിസ്ട്രി ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഉള്ളി വളരുന്നത് മണ്ണിലാണല്ലോ. മണ്ണിലടങ്ങിയിട്ടുള്ള സൾഫറിനെ ഉള്ളി വലിച്ചെടുക്കുകയും അതിന്റെ കോശങ്ങളിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. നമ്മൾ കത്തി ഉപയോഗിച്ച് ഈ ഉള്ളി മുറിക്കുമ്പോൾ അതിലെ കോശങ്ങൾ, അതായത് സെല്ലുകൾ പൊട്ടുന്നു. അപ്പോൾ അതിലൊളിഞ്ഞിരിക്കുന്ന അലിനേസ് എന്ന എൻസൈമും സൾഫർ അടങ്ങിയ അമിനോ ആസിഡുകളും തമ്മിൽ കൂടി ചേർന്ന് പെട്ടെന്നൊരു രാസപ്രവർത്തനം നടക്കുകയാണ്. ഇതിന്റെ ഫലമായിട്ട് സിങ്ക് പ്രൊപൈൻ തയാൽ എസ് ഓക്സൈഡ് എന്നൊരു ഗ്യാസ് അവിടെ ഉണ്ടാകുന്നു. വളരെ വേഗം വായുവിൽ കലരുന്ന ഈ ഒരു വാതകം നേരെ പറന്നെത്തുന്നത് നമ്മുടെ കണ്ണുകളിലേക്കാണ്. നമ്മുടെ കണ്ണുകൾ എപ്പോഴും ചെറിയൊരു നനവോടെയാണല്ലോ ഇരിക്കുന്നത്. ഈ ഗ്യാസ് കണ്ണിലെ ആ നനവുമായിട്ട്, അതായത് ആ വെള്ളവുമായിട്ട് ചേരുമ്പോൾ വളരെ ചെറിയ അളവിൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്നുണ്ടല്ലേ? പക്ഷെ പേടിക്കാനല്ല കേട്ടോ, ഇത് വളരെ നേർത്ത അളവിലാണ്. എങ്കിലും കണ്ണിൽ ഈ ആസിഡ് രൂപപ്പെടുമ്പോൾ നമ്മുടെ കണ്ണിലെ ഞരമ്പുകൾക്ക് അത് വലിയ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ഈ ആസിഡിനെ എത്രയും വേഗം കഴുകിക്കളയാനായിട്ട് നമ്മുടെ ബ്രെയിൻ കണ്ണിലെ കണ്ണുനീർ ഗ്രന്ഥികളോട് കൂടുതൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ആസിഡിനെ പുറന്തള്ളാൻ വേണ്ടി നമ്മുടെ കണ്ണിൽ നിന്നും ധാരാളം വെള്ളം ഇങ്ങനെ വരുന്നത്. ആക്ച്വലി നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കാനുള്ള നമ്മുടെ ബോഡിയുടെ ഒരു ഓട്ടോമാറ്റിക് ഡിഫൻസ് സിസ്റ്റം ആണിത്. അപ്പൊ എങ്ങനെയാ, നമ്മൾ ശരിക്കും കരയിക്കുന്നത് ഉള്ളിയല്ല കേട്ടോ, അതിന്റെ ഉള്ളിലെ സൾഫർ ഗ്യാസ് ആണ്. ഇനി അടുക്കളയിൽ ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോൾ നിങ്ങൾ ഒന്നും വിഷമിക്കണം കേട്ടോ. കണ്ണിനെ സംരക്ഷിക്കാൻ സയൻസ് അവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഓർത്താൽ മതി. അപ്പൊ എന്തായാലും ഇതുപോലെ ഒരുപാട് ക്യൂരിയസ് ആയ വിവരങ്ങളെ പറ്റി എനിക്ക് ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ പറയാനുണ്ട്. കൂടി രണ്ട് അടിപൊളി പാട്ട് കൂടി വരുന്നുണ്ട്, പാട്ട് കേൾക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. അരവിന്ദേ ആഘോഷം.
4: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 90 nadinoppum nattarkoppum. Appo science um technology um nammude daily life umayittu engane bendappettirikkunnu ennane pettiyanu nammal ini vishadamayittu parnjondirikkunnu ṭo. Appo ini njan samsarikkan povunnathu nammal innum kaanuna ennal adhigam thalappukochu chindikkatha oru kaaryathekkurichaanu. Onnu velil irangi mugalilekku nokkiyale nammal kaanuna nammude sondha aakasham. Eppozhengil chindichittundo endukondaanu aakasham eppozhum neela nirathil thanne irikkunnathennu? പച്ചയോ മഞ്ഞയോ പിങ്കോ ഒന്നും ആകാത്തത് എന്തുകൊണ്ടാണ്? യാതൊരു മേഘങ്ങളും ഇല്ലാത്ത തെളിഞ്ഞ ആകാശം നീല നിറത്തിൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു ഹീറോ ആരാണെന്നറിയോ? ഈ സൂര്യപ്രകാശവും നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷവുമാണ്. നമുക്കറിയാം സൂര്യപ്രകാശം കാണാൻ വെള്ള നിറമാണെങ്കിലും അതിൽ മഴവില്ലെ 7 നിറങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വിബ്ജിവർന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഈ പ്രകാശം ബഹിരാകാശത്തോട് സഞ്ചരിച്ച് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരുപാട് വാതകങ്ങളും പൊടിപടലങ്ങളും ഒക്കെയുണ്ട്. പ്രകാശത്തിലെ ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ നിറങ്ങൾക്ക് വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് ഈ പൊടിപടലങ്ങളെയും വാതകങ്ങളെയും ഒന്നും വകവെക്കാതെ നേരെ ഭൂമിയിലേക്ക് പോരും. എന്നാൽ നീല, വയലറ്റ് നിറങ്ങളുടെ കാര്യം അങ്ങനെയല്ല കേട്ടോ. അവയ്ക്ക് വേവ് ലെങ്ത് വളരെ കുറവാണ്. അതുകൊണ്ട് അന്തരീക്ഷത്തിലെ ഓക്സിജൻ, നൈട്രജൻ പോലെയുള്ള വായു തന്മാത്രകൾ തട്ടി ഈ നീല വെളിച്ചം എല്ലാ ദിക്കിലേക്കും ചിതറിത്തെറിക്കും. സയൻസിൽ ഇതിനെ റെയ്ലീ സ്കാറ്ററിംഗ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേറൊരു സംശയം വരും, വയലറ്റ് നിറത്തിനും വേവ് ലെങ്ത് കുറവല്ലേ, അപ്പൊ ആകാശം വയലറ്റ് ആകണ്ടേന്ന്. അവിടെയാണ് നമ്മുടെ സ്വന്തം കണ്ണുകളുടെ ഒരു മാജിക് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മനുഷ്യരുടെ കണ്ണുകൾക്ക് വയലറ്റിനേക്കാൾ കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളത്, അതായത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് നീല നിറമാണ്. അങ്ങനെ സൂര്യപ്രകാശം ചിതറിത്തെറിച്ചുണ്ടായ ആ നീല നിറമാണ് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഈ കാണുന്ന മനോഹരമായ ആകാശം. അപ്പോൾ അത് മനസ്സിലായല്ലോ, നമ്മൾ വെറുതെ കാണുന്ന ആകാശത്തിന് പിന്നിൽ ഇത്രയും വലിയൊരു സയൻസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. അപ്പൊ ഇനി ആരെങ്കിലും ആകാശം എന്താ നീല നിറത്തിലെന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് ഈ ഉത്തരം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇതുപോലെ നമ്മളെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യത്തെ പറ്റി എനിക്ക് പറയാനുണ്ട്. ദേക്കൂടെ രണ്ട് അടിപൊളി പാട്ട് കൂടിയുണ്ട്, കേട്ടിട്ട് വരാം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പിന്നിലുള്ള വലിയ സയൻസ് രഹസ്യങ്ങൾ തേടിയുള്ള നമ്മുടെ ഈ ലൗഡ് സ്പീക്കറിൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു അടിപൊളി വിഷയത്തെ പറ്റിയാണ്. നമ്മളൊക്കെ വളരെ ആസ്വദിച്ചു കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ. സ്കൂളിലേക്കോ ഓഫീസിലേക്കോ കൊണ്ടുപോകാൻ വേണ്ടി രാവിലെ ആപ്പിൾ കഷ്ണങ്ങളാക്കി ബോക്സിലാക്കി നമ്മൾ കൊണ്ടുപോകും അല്ലേ. പക്ഷെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി തുറന്നു നോക്കുമ്പോഴോ ആപ്പിൾ മുഴുവൻ കറുത്തിരണ്ട് ചീത്തയായി എന്നൊരു അവസ്ഥയിലായിരിക്കും. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് മുറിച്ചു വെച്ച ആപ്പിൾ ഇത്ര പെട്ടെന്ന് കറുത്തു പോകുന്നതെന്ന്? ഇത് ആപ്പിൾ ചീത്തയായി പോകുന്നുണ്ടല്ലോ. ഇതിന് പിന്നിലും നമ്മുടെ സയൻസിന്റെ ഒരു കിടിലൻ കെമിസ്ട്രി ഉണ്ട്. ആപ്പിളിനുള്ളിൽ പോളിഫിനോൾ ഓക്സൈഡ് എന്നൊരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കത്തി ഉപയോഗിച്ച് ആപ്പിൾ മുറിക്കുമ്പോൾ അതിലെ കോശങ്ങൾ, അതായത് സെല്ലുകൾ മുറിയുകയും ഈ എൻസൈം പുറത്തു വരികയും ചെയ്യും. ഈ സമയത്ത് അന്തരീക്ഷത്തിലുള്ള വായുവിലെ ഓക്സിജനുമായിട്ട് ഇവ സമ്പർക്കത്തിൽ വരും. ഈ ഓക്സിജനും ആപ്പിളിലെ എൻസൈമും തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവിടെ ഓക്സിഡേഷൻ എന്നൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് അവിടെ മെലാനിൻ എന്നൊരു പിഗ്മെന്റ് അഥവാ നിറമുണ്ടാകുന്നു. ഈ മെലാനിനാണ് മുറിച്ച ആപ്പിളിന് ആ ബ്രൗൺ അല്ലെങ്കിൽ കറുപ്പ് നിറം കൊടുക്കുന്നത്. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് അറിയോ? നമ്മുടെയൊക്കെ ചർമ്മത്തിനും മുടിക്കൊക്കെ നിറം നൽകുന്ന അതേ മെലാനിൻ തന്നെയാണ് ഈ ആപ്പിളിലും ഉണ്ടാകുന്നത്. ആക്ച്വലി ആപ്പിളിന്റെ തൊലി മുറിയുമ്പോൾ അതിനോട് ബാക്ടീരിയോ ഫംഗസോ ഒന്നും ഉള്ളിൽ കടക്കാതിരിക്കാൻ വേണ്ടി ആപ്പിൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം അഥവാ സംരക്ഷണ കവചമാണ് ഈ കറുപ്പ് നിറം. ഇനി കറുപ്പ് നിറം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? നല്ല മുറിച്ചു വെച്ച ആപ്പിളിലേക്ക് അല്പം നാരങ്ങ നീര് തളിച്ചാൽ മതി. നാരങ്ങയിലെ വൈറ്റമിൻ സിയും ആസിഡും ഈ ഓക്സിഡേഷൻ പ്രോസസ്സിനെ തടയുകയും ആപ്പിൾ കറുക്കാതെ ഫ്രഷ് ആയി ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പൊ എന്തായാലും ആ ഒരു രഹസ്യം പിടികിട്ടിയല്ലോ. ഇനി മുറിച്ച ആപ്പിൾ കറുത്തായി കണ്ടാൽ ആരും കേടായെന്ന് കരുതി കളയണം കേട്ടോ. അതൊരു സയന്റിഫിക് മാജിക് ആണ്. അപ്പൊ എന്തായാലും ഇതുപോലെ നമ്മൾ അതിശയിപ്പിക്കുന്ന മറ്റൊരു സയൻസ് വിശേഷത്തെ പറ്റി എനിക്ക് പറയാനുണ്ട്. സോ ആരും എങ്ങ് പോകരുത്. ഒരു ചെറിയ ബ്രേക്ക് ശേഷം തിരികെ എത്താം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: അമ്മയ്ക്കൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: സത്യവും അഹിംസയും കേവലം വാക്കുകളല്ല, മറിച്ച് ജീവിച്ച് കാണിച്ചു തരേണ്ട മൂല്യങ്ങളാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി തന്ന നേതാവാണ് ഗാന്ധിജി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ആ പുണ്യാത്മാവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ സമാധാനവും സാഹോദര്യവും നിറഞ്ഞ ഒരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം.

0: ലൗഡ്സ്പീക്കർ
1: ലൗഡ്സ്പീക്കർ
2: അരവിന്ദ് ആഘോഷം
3: ആഘോഷം.
4: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 90 Nadinopum Natarkopum. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പിന്നിലുള്ള വലിയ സയന്റിഫിക് രഹസ്യങ്ങളെ പറ്റിയാണ് ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയെക്കുറിച്ചാണ്. ഈ സന്ധ്യ മയങ്ങുമ്പോൾ നമ്മുടെ പറമ്പുകളിലും തുടങ്ങിയിലൊക്കെ നക്ഷത്രങ്ങൾ താഴെ ഇറങ്ങി വന്നതുപോലെ മിന്നി തിളങ്ങുന്ന ഒരു കൊച്ചു ജീവിയുണ്ട്. അതെ, നമ്മുടെ സ്വന്തം മിന്നാമനുകൾ. കറന്റുമില്ല, ബാറ്ററിയുമില്ല, ഒരു വയർ പോലും ഇല്ല. പിന്നെ എങ്ങനെയാ ഈ കുഞ്ഞു ജീവി ഇങ്ങനെ ലൈറ്റ് കത്തിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മാജിക് പോലെ തോന്നുന്ന ഇതിന് പിന്നിലുള്ള സയൻസിന്റെ പേരാണ് ബയോലൂമിസൻസ്. മിന്നാമിനുങ്ങിന്റെ വയറിന്റെ അടിഭാഗത്തായിട്ട് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേക അവയവങ്ങളുണ്ട്. അവിടെ ലൂസിഫറിൻ എന്നൊരു രാസവസ്തുവും ലൂസിഫറൈസ് എന്നൊരു എൻസൈമും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മിന്നാമിനുങ്ങ് ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജൻ ഈ രാസവസ്തുക്കളുമായിട്ട് കൂടിച്ചേർന്ന് പെട്ടെന്ന് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴാണ് അവിടെ വെളിച്ചം ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് അറിയോ? ഈ വെളിച്ചത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ബൾബുകൾ കുറച്ചു നേരം ഇടുമ്പോൾ തന്നെ ചൂടാകുമല്ലോ, അതായത് കുറച്ച് ഊർജം ചൂടായിട്ട് നഷ്ടപ്പെടുന്നു. എന്നാൽ മിന്നാമിനുങ്ങിന്റെ വെളിച്ചം കോൾഡ് ലൈറ്റ് അഥവാ തണുത്ത വെളിച്ചമാണ്. അവിടെ ഊർജം ഒട്ടും തന്നെ ചൂടായി പോകാതെ 100% വെളിച്ചമായിട്ടാണ് മാറുന്നത്. നമ്മുടെ സയന്റിസ്റ്റുകൾക്ക് പോലും ഇതുവരെ ഇത്രയും പെർഫെക്റ്റ് ആയ ഒരു ബൾബ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു സത്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇനി ഇവരെന്തിനാണ് ഇങ്ങനെ ലൈറ്റ് കത്തിക്കുന്ന നോക്കിയാലോ? പ്രധാനമായിട്ടും നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് രാത്രി വഴി കാണാനാണ് എന്നാണ്. പക്ഷെ അതല്ല കേട്ടോ, ഇരുട്ടില് തങ്ങളുടെ പങ്കാളിയെ ആകർഷിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പിന്നെ എന്നെ പിടിച്ചാൽ നിനക്ക് നല്ല എട്ടിന്റെ പണി കിട്ടും, അതുപോലെ എനിക്ക് നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാകില്ല എന്ന് ശത്രുക്കൾക്ക് വാർണിംഗ് കൊടുക്കാനുമാണ് ഇവര് ഈ ലൈറ്റ് ഇങ്ങനെ മിന്നിച്ച് മിന്നിച്ച് കാണിക്കുന്നത്. അപ്പൊ ഓരോ ഇനം മിന്നാമിനുങ്ങൾക്കും ഓരോ പാറ്റേണിലുള്ള മിന്നലുകളാണ് ഉള്ളത് കേട്ടോ. അപ്പോ മിന്നാമിനുങ്ങിന്റെ ഈ സ്വിച്ച് ഇല്ലാത്ത ലൈറ്റിന് പിന്നിൽ എത്ര വലിയൊരു സയൻസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഇനി രാത്രിയില് മിന്നാമിനുങ്ങനെ കാണുമ്പോൾ ഈ ഒരു കെമിസ്ട്രി ഒന്ന് ഓർത്തു നോക്കുക. സോ എന്നാലേ ഇതുപോലെ മറ്റൊരു സയന്റിഫിക് വിശേഷമായിട്ട് വരാം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം രണ്ട് പാട്ടുകൂടി വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ഒപ്പം നാട്ടാർക്കൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ്സ്പീക്കർ
1: ലൗഡ്സ്പീക്കർ
2: അരവിന്ദ് ആഘോഷം
3: ആഘോഷം.
4: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 90 Nadinoppum Naattarkoppum. അപ്പോഴേ നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മൾ എന്നും കാണുന്ന എന്നാൽ ഭയങ്കര അച്ചടക്കമുള്ള ഒരു കുഞ്ഞൻ ജീവിയെക്കുറിച്ചാണ്. വേറൊന്നുമല്ല, നമ്മുടെ കൊച്ചു ഉറുമ്പുകളെ പറ്റിയാണ്. നിലത്ത് ഇത്തിരി പഞ്ചസാര വീണാൽ മതി, എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ഒരുപറ്റ ഉറുമ്പുകൾ വരിവരിയായിട്ട് വരുന്നത് നമ്മൾ ഇപ്പോഴും കാണുന്നതാണല്ലോ. ഇവർ ഈ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ എന്തായാലും നമ്മൾ മനുഷ്യരെക്കാളും ഒരുപാട് ഭേദമാണ്. യാതൊരു തെറ്റും കൂടാതെ ഒരാൾക്ക് പിന്നിൽ മറ്റൊരാളായി കൃത്യം ഒരേ നേർരേഖയിൽ അവരെങ്ങനെയാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിലും ഒരു കിടിലൻ സയൻസ് ഒളിഞ്ഞിരിപ്പുണ്ട്. ആക്ച്വലി ഉറുമ്പുകൾക്ക് കാഴ്ചശക്തി വളരെ കുറവാണ്. പിന്നെ എങ്ങനെയാണ് അവർ ഈ വഴി കണ്ടെത്തുന്നത്? അതിനായിട്ട് അവർ ഉപയോഗിക്കുന്ന വിദ്യയാണ് ഫെറമോൺസ്. ഉറുമ്പുകൾ എപ്പോഴും കൂട്ടമായിട്ടാണല്ലോ ഇര തേടാൻ ഇറങ്ങുന്നല്ലേ. ഇതിൽ ആദ്യം ഭക്ഷണം കണ്ടെത്തുന്ന ഉറുമ്പ് തന്റെ കൂട്ടിലേക്ക് മടങ്ങുന്ന വഴിയിലുടനീളം തന്റെ ബോഡിയിൽ നിന്നും ഫെറമോൺ എന്നൊരു പ്രത്യേക രാസവസ്തു നിലത്ത് വീഴ്ത്തിക്കൊണ്ടാണ് നടക്കുന്നത്. ഇതൊരു തരം അദൃശ്യമായ സുഗന്ധ അല്ലെങ്കിൽ വാസനയാണെന്ന് പറയാം കേട്ടോ. അപ്പോ പിന്നാലെ വരുന്ന ഉറുമ്പുകൾക്ക് ഈ ഫെറമോണിന്റെ മണം പിടിച്ചെടുക്കാനുള്ള ഒരു സൂപ്പർ പവർ ഉണ്ട്. അങ്ങനെ അവരുടെ തലയിലുള്ള രണ്ട് കൊമ്പുകൾ പോലെയുള്ള ആന്റിനകൾ ഉപയോഗിച്ചാണ് അവർ ഈ ഗന്ധം കൃത്യമായിട്ട് തിരിച്ചറിയുന്നത്. ഒരു ഉറുമ്പിട്ട വഴിയിലൂടെ അടുത്തുറുമ്പ് പോകുമ്പോൾ അവനും ഇതേ ഫെറമോണുകൾ പുറപ്പെടുവിക്കും. അങ്ങനെ കൂടുതൽ ഉറുമ്പുകൾ പോകുംതോറും ഈ വഴിയുടെ മണം കൂടി വരികയും കൂട്ടത്തിലുള്ള ബാക്കി എല്ലാവരും വഴി തെറ്റാതെ കൃത്യമായിട്ട് ആ വഴിയിലൂടെ തന്നെ നടക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഗൂഗിൾ മാപ്പും വാട്സ്ആപ്പ് ലൈവ് ലൊക്കേഷൻ ഷെയറിംഗും ഒക്കെ ഈ ഉറുമ്പുകൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ കണ്ടുപിടിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഏതായാലും ഉറുമ്പുകളുടെ ഈ ഒരു ഡിസിപ്ലിനു മുന്നിലുള്ള കെമിസ്ട്രി മനസ്സിലായില്ലേ. ഇനി ചുവരിലൊക്കെ ഉറുമ്പുകൾ വരിവരിയായി നടന്നു പോകുന്ന കാണുമ്പോൾ അവർ പരസ്പരം ഈ ഫെറമോൺ മെസ്സേജ് അയച്ചു പോവുകയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പൊ ഏതായാലും ഇതുപോലെ നമ്മളെ അതിശയിപ്പിക്കുന്ന മറ്റൊരു സയൻസ് ഫാക്റ്റുമായിട്ട് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വരാം. അതുവരെ കേൾക്കാൻ രണ്ട് അടിപൊളി പാട്ട് കൂടി വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പവും.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിലെ ചില കാര്യങ്ങൾക്ക് പിന്നിലുള്ള വളരെ ക്യൂരിയസ് ആയ ചില സയൻസ് രഹസ്യങ്ങളെ പറ്റിയാണ് ഇന്ന് ലൗഡ്സ്പീക്കറിൽ ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവർക്കും എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ്. നമുക്ക് പനി വരുന്ന സമയം ഒന്ന് ചിന്തിച്ച് നോക്കി, ആരെങ്കിലും തൊട്ട് നോക്കിയാൽ ശരീരം അക്ഷരാർത്ഥത്തിൽ തീ പോലെ ചുട്ടുപൊള്ളിക്കായിരിക്കും. പക്ഷെ നമുക്കോ നമ്മുടെ റൂമിലെ ഫാൻ ഓഫ് ചെയ്ത് രണ്ട് കമ്പിളി പുതപ്പും മൂടി പൊതിച്ചു കിടന്നാലും വല്ലാത്തൊരു വിറയലും തണുപ്പും ആയിരിക്കും അല്ലേ? അതെന്തായിരിക്കും അങ്ങനെ? നമ്മുടെ ബോഡി ഇത്രയും ചൂടായിരിക്കുമ്പോഴും നമുക്ക് എന്തുകൊണ്ടാണ് വല്ലാതെ തണുക്കുന്നതും നമ്മളിങ്ങനെ വിറയ്ക്കുന്നതും? അതിനെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ പിന്നിൽ നമ്മുടെ ബോഡിയുടെ വളരെ ബുദ്ധിപരമായ ഒരു സയന്റിഫിക് ഡിഫൻസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ തലച്ചോറിൽ ശരീരത്തിന്റെ താപനില, അതായത് ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ പേരാണ് ഹൈപ്പോ തലാമസ്. ശരീരത്തിന്റെ ഒരു ഓട്ടോമാറ്റിക് AC റിമോട്ട് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം കേട്ടോ. നമ്മുടെ ബോഡിയിലേക്ക് ഏതെങ്കിലും വൈറസോ ബാക്ടീരിയോ കടന്നു കയറിയാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പൈറോജനുകൾ എന്നൊരു പ്രത്യേകതര കെമിക്കൽ പുറപ്പെടുവിക്കും. ഈ പൈറോജനുകൾ നേരെ നമ്മുടെ തലച്ചോറിലെ ഹൈപ്പോ തലാമസിനെ പോയി കണ്ട് അവിടെ അലേർട്ട് കൊടുക്കും. നമ്മുടെ ബോഡിയിൽ ശത്രുക്കൾ കയറിയിട്ടുണ്ട്, അവർ നശിപ്പിക്കാൻ ബോഡിയുടെ താപനില വേഗം കൂട്ടണമെന്ന്. കാരണം കൂടുതൽ ചൂടുള്ള ശരീരത്തിൽ വൈറസുകൾക്ക് പിടിച്ചു നിൽക്കാൻ പാടാണ്. ഇത് കേൾക്കേണ്ട താമസം, സാധാരണഗതിയിലുള്ള ബോഡിയുടെ ആ ടെമ്പറേച്ചർ സെറ്റിംഗ്സ് ഹൈപ്പോ തലാമസ് അപ്പോൾ തന്നെ ഒരു 101 അല്ലെങ്കിൽ 102 ഡിഗ്രിയിലേക്ക് അങ്ങ് കൂട്ടിവെക്കും. ഇതോടെ എന്ത് സംഭവിക്കും? തലച്ചോറ് സെറ്റ് ചെയ്ത പുതിയ ഉയർന്ന താപനിലേക്കാൾ കുറവാണ് ഇപ്പോഴത്തെ ശരീര ഊഷ്മാവെന്ന് നമ്മുടെ ബോഡിക്ക് തോന്നി തുടങ്ങും. അപ്പോഴാണ് ഈ പുതിയ ടെമ്പറേച്ചറിലേക്ക് ബോഡിയെ ചൂടാക്കി എടുക്കാൻ വേണ്ടി നമ്മുടെ ബോഡി തന്നെ ഒരു വിദ്യ പ്രയോഗിക്കുന്നത്. അതാണ് ഈ വിറയൽ. നമ്മുടെ മസിലുകൾ അതിവേഗം സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ, അതായത് നമ്മളിങ്ങനെ വിറയ്ക്കുമ്പോൾ ശരീരത്തിൽ ധാരാളം ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ വിറച്ച് നമ്മുടെ ബോഡി തലച്ചോറ് ആവശ്യപ്പെടുന്ന ആ ഉയർന്ന ചൂടിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ വിറയിലും തണുപ്പും നിൽക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഉള്ളിൽ കിടന്ന രോഗാണുക്കളെ ചുട്ടുകൊല്ലാൻ വേണ്ടി നമ്മുടെ ബോഡി തന്നെ സ്വയം ഒരു ഹീറ്റർ ഓൺ ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്ന പനിയും വിറയലും. അപ്പൊ ഇങ്ങനെ ആ വിറയലിന് പിന്നിലുള്ള സയൻസ് മനസ്സിലായല്ലോ. ഇനി പനി വന്ന് വിറയ്ക്കുമ്പോൾ നമ്മുടെ ബോഡി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ യുദ്ധം ചെയ്യുകയാണെന്ന് ഒന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും ഇതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ടുമായിട്ട് ഒരു ബ്രേക്കിന് ശേഷം തിരികെ എത്താം. അതുവരെ രണ്ട് പാട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

സഹായം ചെയ്യും. കേവലം വാക്കുകളല്ല, മറിച്ച് ജീവിച്ച് കാണിച്ചു തരേണ്ട മൂല്യങ്ങളാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി തന്ന നേതാവാണ് ഗാന്ധിജി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ആ പുണ്യാത്മാവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ സമാധാനവും സാഹോദര്യവും നിറഞ്ഞ ഒരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on Loudspeaker with me RJ Srishant on Astraya FM 90 Nadinoppum Nattarkoppum. Angana nammude inthe science and technology visheshangal ingine ivide avasanikkan samayayittund. Appo nammal inne samsarichathu ulli arayumbolulla kanneer mudale namukku pani varumbolulla aa virayil virayulla scientific rahasyangale ippattiyana le. Actually nammude daily life il nammal athra shraddhikkathu povuna etra etra karyangalana ithrayum valiya science polinjirikkunnalle le. അപ്പൊ ഇനി മുതൽ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളെ വെറുതെ ഒന്ന് നോക്കിക്കാണാതെ അതിന് പിന്നില് എന്തുകൊണ്ട് എങ്ങനെ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക കേട്ടോ. തീർച്ചയായും നമ്മുടെ ഈ ലോകം കുറച്ചുകൂടി ക്യൂരിയസ് ആവുന്ന ഒരു വേൾഡ് ആയിട്ട് മാറും. അപ്പൊ എന്തായാലും ഇന്നത്തെ സയൻസ് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു അടിപൊളി വിഷയവുമായിട്ട് അടുത്ത ലൗഡ് സ്പീക്കറിൽ ഞാൻ വീണ്ടും എത്തും. അപ്പൊ തൽക്കാലം ലൗഡ് സ്പീക്കറിൽ നിന്ന് എനിക്ക് പോകാൻ സമയമായിട്ടുണ്ട്. സോ യു ആർ ലിസണിംഗ് ആസ്ട്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി. ദ ടൈം ഈസ് 4 o'clock.

very good evening and welcome to Ashraya Premier League with me, RJ Sultana on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കാണ്. അപ്പോൾ ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ കിടലം ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡിയായിരിക്കുകയാണ്. സോ വിളിക്കാം, ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0491 9090 90. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490 90. 9526690 90. അതുപോലെ തന്നെ നമ്മുടെ APL ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ APL ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ, അതായത് ഇന്നത്തെ ദിവസം നമ്മൾ അനൗൺസ് ചെയ്യും അല്ലേ. ഒരു പക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ ശരി ഉത്തരങ്ങൾ മനസ്സിൽ വെക്കാതെ വിളിച്ച് പറയാനായിട്ട് എല്ലാവരും റെഡി ആയിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ാണ്. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. അപ്പൊ എന്നത്തെയും പോലെ തന്നെ ഇന്ന് ഞാൻ കുറച്ചധികം ചോദ്യങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു വൈകുന്നേരമാണ്, അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് വളരെ എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയായിരിക്കും ഉത്തരങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോട് കൂടി തന്നെ ഇന്നത്തെ ഇതാ APL ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
6: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
7: സത്യവും അഹിംസയും കേവലം വാക്കുകളല്ല, മറിച്ച് ജീവിച്ച് കാണിച്ചു തരേണ്ട മൂല്യങ്ങളാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി തന്ന നേതാവാണ് ഗാന്ധിജി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ആ പുണ്യാത്മാവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ സമാധാനവും സാഹോദര്യവും നിറഞ്ഞ ഒരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇന്ന് ഒക്ടോബർ 2, ഗാന്ധി ജയന്തി ദിനം.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: are listening to Ashray FM 90 Nadinuppam Natargopam Vishal Opticals മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Cheta ee onathinte veettile furniture o adu malaysian trip o
3: ee paranjathu rendu orumichayalo
2: orumichayittano
4: Nemus furniture ultimate owner fest up to 60% off kooda

0: ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: Yes, we are back on Austria Premier League with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു 17 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ചോദ്യം എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ എന്നാലും ഇനിയും വെച്ച് വൈകിപ്പിക്കുന്നില്ല. സോ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം കേട്ടോ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏത്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏത്? അപ്പോൾ എല്ലാവരും മനസ്സിലോട്ടേക്ക് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-9090-0974-291-9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9562-9090-9059-6649-0090. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: Germany.
1: Yes, we are back on Austria Premier League with me, RG Sultana. അപ്പോൾ ഇതാ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏത് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. പക്ഷെ അതിന് മുന്നായി ഒരു ലിസണർ ഇവിടെ ഉത്തരം പറയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
2: നമസ്കാരം, എന്റെ പേര് അനീഷ്, ഞാൻ കൊല്ലം കല്ലന്താഴത്ത് നിന്ന് വിളിക്കുകയാണ്.
1: ഓക്കെ, കല്ലന്താഴത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ചേട്ടാ ചോദ്യം കേട്ടായിരുന്നോ?
2: ആ കേട്ടായിരുന്നു
1: കേട്ടായിരുന്നു. അപ്പൊ ഉത്തരം പറയാൻ റെഡിയാണോ?
2: ആ റെഡിയാണ്.
1: എങ്കിൽ പറഞ്ഞോളൂ.
2: ഫുജി പർവ്വതമാണോ?
1: ഫുജി പർവ്വതം ഉറപ്പിക്കാമോ?
2: ഓ അല്ല, ഉറപ്പില്ല.
1: ഉറപ്പില്ല, ആരെങ്കിലും പറഞ്ഞു തന്നെയാണോ? അപ്പൊ
2: ഇല്ല ഇല്ല, പറഞ്ഞല്ല, പെട്ടെന്ന് മൈൻഡിൽ കേട്ടപ്പോ വന്നതാ.
1: കേട്ടപ്പോ അങ്ങനെ വന്നതാണ്. അപ്പോ മൈൻഡിനെ വിശ്വസിക്കാവോ? റെഡിയാണോ? അപ്പോ
2: വിശ്വസിക്കാമെന്നുണ്ട്.
1: അപ്പൊ ഗുരുജി പ്ലീസ് ലോക്ക് എന്ന് പറയുന്ന പോലെ അങ്ങ് ഉറപ്പിക്കട്ടെ.
2: ആ ഉറപ്പിച്ചു,
1: എനിക്ക് ഉറപ്പിച്ചിരിക്കുന്നു. കറക്റ്റ് ആൻസർ, കൺഗ്രാജുലേഷൻ.
2: ഓക്കെ,
1: താങ്ക് യു ഫോർ കോളിംഗ്. ഇനി ഉത്തരം പറഞ്ഞിട്ട് വിളിക്കണം കേട്ടോ.
2: ഓക്കെ.
1: അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് അനീഷേട്ടനാണ്. അനീഷേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം കറക്റ്റ് ആണ്, ആൻഡ് ഓൾസോ ശരി ഉത്തരം പറഞ്ഞുകൊണ്ട്. ഒരുപാട് മെസ്സേജസ് ആണ് നമുക്ക് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻവർ ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരവും മൗണ്ട് ഫുജി എന്ന് പറഞ്ഞിട്ടാണ്. ആൻഡ് ഓൾസോ ഷെമി ചേച്ചി, ബിബിൻ ചേട്ടൻ, സഹദേവൻ ചേട്ടൻ, തങ്കമണി ചേച്ചി, സതീഷ് ചേട്ടൻ, സൂരജ് ഖാൻ എന്നിവർ ഒരേ സ്വരത്തിൽ ഈ സെയിം ആൻസർ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ സംഗീത ചേച്ചി, അരുണിമ ചേച്ചി, പ്രസാദ് ഏട്ടനും ഇവരും ഒരേ ഉത്തരം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് മൗണ്ട് ഫുജി തന്നെയാണ്. സോ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു ശരി ഉത്തരം അറിയിച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാച്ചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അപ്പോൾ എല്ലാവരും മനസ്സിലോട്ടേക്ക് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും മുഖേ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0474-291-90-0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9562-99-0-952-6-4-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0 കൂട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447771771.

Yes, we are back on Astraya Premier League with me, RG Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു 43 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എന്നതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻവർ ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം എൽബ്രസ് എന്നാണ്. ആൻഡ് ഓൾസോ സതീഷ് ചേട്ടൻ, ബിബിൻ ചേട്ടൻ, അർച്ചന, ഷെമി ചേച്ചി, സൂരജ് ചേട്ടൻ, സഹദേവൻ ചേട്ടൻ, അൻസിയ, അനിൽകുമാർ ചേട്ടൻ, അതുപോലെ തന്നെ അനുഗ്രഹ, തങ്കമണി ചേച്ചി ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി അനീഷ് ചേട്ടൻ എന്നിവർ പറഞ്ഞിരിക്കുന്ന ഉത്തരവും സെയിം ഉത്തരം തന്നെയാണ്. മൗണ്ട് എൽബ്രസ് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. സോ മൗണ്ട് എൽബ്രസ് ഈസ് ദ റൈറ്റ് ആൻസർ. ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. അപ്പോൾ ഈ ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അഗ്നിപർവ്വതം ഏതാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അഗ്നിപർവ്വതം ഏതാണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ടൊക്കെ ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919 0 4 7 4 2 9 1 9 0 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9 5 2 6 6 4 9 0 9 0 9 5 2 6 6 4 9 0 9 0.

0: Mere Pardon's Golden Diamonds. Manufacturers and wholesalers. Nidumangad, Neyatunkara, Kuttarakara, Karunagappally.
1: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സത്യവും അഹിംസയും കേവലം വാക്കുകളല്ല, മറിച്ച് ജീവിച്ച് കാണിച്ചു തരേണ്ട മൂല്യങ്ങളാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി തന്ന നേതാവാണ് ഗാന്ധിജി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ആ പുണ്യാത്മാവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ സമാധാനവും സാഹോദര്യവും നിറഞ്ഞ ഒരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം.
1: നാടിനൊപ്പം നാട്ടാർക്കും.

0: 박수야 김혜리.
1: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, Nadinuppam, Nattarkuppam. Studio clock lippol, Samyam Krithyam, 5 mani kalinju, 1 minute ayirikkiyaan, appol ini adutha 6 mani veri ningalodoppam oro chodyangal chodikkanum, uttarangal kelkkanum, njan idha ivide ingane ready aayi nilkkiyaan, and also nammal breakinu munpu oru chodyam chodichittanu poyathu, chodicha chodyam idayirunnu, lokathile ettavum uyaramulla agniparvatham ethaanu ennathayirunnu chodicha chodyam. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സംഗീത ചേച്ചിയാണ്. ചേച്ചി പറഞ്ഞിരിക്കുന്ന ഉത്തരം ഓജോസ് ഡെൽ സലാഡോ എന്ന് പറഞ്ഞിട്ടാണ് ഉത്തരം അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ അൻവർ ചേട്ടൻ, സതീഷ് ചേട്ടൻ, ബിബിൻ ചേട്ടൻ, സഹദേവൻ ചേട്ടൻ, അർച്ചന, സൂരജ് ഖാൻ, ബിനോയി, ആൻഡ് ഓൾസോ ലാസ്റ്റ് ആൻഡ് ഫൈനലായി തങ്കമണി ചേച്ചി എന്നിവർ ചേർന്ന് പറഞ്ഞിരിക്കുന്ന ഉത്തരം സെയിം ഉത്തരം തന്നെയാണ്, ഓജോസ് ഡെൽ സലാഡോ എന്ന് പറഞ്ഞിട്ടാണ് ഉത്തരം അറിയിച്ചിരിക്കുന്നത്. ആൻഡ് മറ്റൊരു തെറ്റായ ഉത്തരം കൂടി വന്നിട്ടുണ്ട്. ഷെമി ചേച്ചി പറഞ്ഞിരിക്കുന്ന ഉത്തരം മൗന ലോവ എന്ന് പറഞ്ഞിട്ടാണ് അറിയിച്ചിരിക്കുന്നത്. സോ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ്. ബിക്കോസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓജോസ് ഡെൽ സലാഡോ തന്നെയാണ്. തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു വൺസ് അഗെയിൻ ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവിടെയാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. എല്ലാവരുടെയും മനസ്സിലോട്ടേക്ക് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291090 0974219909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9522960909 0592669909. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശരീരത്തിനും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ, അതായത് ഇന്നത്തെ ദിവസം നമ്മൾ പ്രഖ്യാപിക്കും. അല്ലെ, ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ശരീരത്തിനും പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. ആൻഡ് ഓൾസോ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്കാ റിയൽ എസ്റ്റേറ്റ് ആണ് കേട്ടോ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ SM90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
3: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Aashraya Premiere.
6: Yes, we are back on Aashraya Premier League with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു 15 മിനിറ്റ് ആയിരിക്കാണ്. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവിടെയാണ് അല്ലെങ്കിൽ ഏതാണ് എന്തായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷെമിചേച്ചിയാണ്. ഷെമിചേച്ചി പറഞ്ഞിരിക്കുന്ന ഉത്തരം മൗണ്ട് വിൻസൺ എന്നാണ്. ആൻഡ് ഓൾസോ മനോജ് ചേട്ടൻ, അനിൽകുമാർ ചേട്ടൻ, സതീഷ് ചേട്ടൻ, ബിനോയ് ചേട്ടൻ, സൂരജ് ചേട്ടൻ, സഹദേവൻ ചേട്ടൻ, ബിബിൻ ചേട്ടൻ എന്നിവർ ഒരേ ഉത്തരവാണ് അറിയിച്ചിരിക്കുന്നത്. മൗണ്ട് വിൻസൺ എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് മറ്റ് തങ്കമണി ചേച്ചി പറഞ്ഞിരിക്കുന്ന ഉത്തരം സെന്റിനൽ റേഞ്ച് ഇൻ എൽസ്വർത്ത് മൗണ്ടൻ എന്ന് പറഞ്ഞാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ അർച്ചന, ആരോമൽ, അനീഷ് ചേട്ടൻ എന്നിവർ പറഞ്ഞിരിക്കുന്നത് സെയിം ഉത്തരം തന്നെയാണ്, മൗണ്ട് വിൻസൺ എന്ന് പറഞ്ഞ് തന്നെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അൻവർ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ഉത്തരം ഇൻ എൽസ്വർത്ത് മൗണ്ടൻസ് അന്റാർട്ടിക്ക എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് മൗണ്ട് വിൻസൺ തന്നെയാണ് കേട്ടോ. അപ്പൊ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരം പറഞ്ഞ് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ വൺസ് അഗെയിൻ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? അപ്പോൾ എല്ലാവരും മനസ്സിലോട്ടൊക്കെ ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919090 4749 1909. വിളിച്ചു മാത്രമല്ല

വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490090 9526690090. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമല്ലോ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഹലോ, എവിടെയാ?
4: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
6: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
6: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
6: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
7: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.

Yes, we are back on Astraya Premier League with me, RJ Sultana, on Astraya FM 90. അങ്ങനെ ഇതാ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിര ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻവർ ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം ആരവല്ലി റേഞ്ച് എന്ന് പറഞ്ഞാണ്. ആൻഡ് ഓൾസോ സഹദേവൻ ചേട്ടൻ, മനോജ് ചേട്ടൻ, ബിബിൻ ചേട്ടൻ, സോഫി ചേച്ചി, അതുപോലെ തന്നെ ആരോമൽ എന്നിവർ ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു ആരവല്ലി റേഞ്ച് എന്ന് തന്നെയാണ്. ആൻഡ് തങ്കമണി ചേച്ചി, സതീഷ് ചേട്ടൻ, അനീഷ് ചേട്ടൻ, സംഗീത ചേച്ചി, അരുണിമ ചേച്ചി എന്നിവരും പറഞ്ഞിരിക്കുന്ന ഒരേ ഉത്തരം തന്നെയാണ് ആരവല്ലി റേഞ്ച് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി പ്രസാദ് ഏട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരവും ആരവല്ലി റേഞ്ച് എന്ന് തന്നെയാണ്. സോ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ്, ബിക്കോസ് ആരവല്ലി റേഞ്ച് ഈസ് ദ റൈറ്റ് ആൻസർ. സോ വൺസ് അഗെയിൻ ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ഗ്രീക്ക് പുരാണങ്ങളിൽ ദേവന്മാരുടെ വാസസ്ഥലമായി കരുതുന്ന പർവ്വതം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ഗ്രീക്ക് പുരാണങ്ങളിൽ ദേവന്മാരുടെ വാസസ്ഥലമായി കരുതുന്ന പർവ്വതം ഏതാണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ടേക്ക് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474209090474219909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9562669090952669090. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: സത്യവും അഹിംസയും കേവലം വാക്കുകളല്ല, മറിച്ച് ജീവിച്ച് കാണിച്ചു തരേണ്ട മൂല്യങ്ങളാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി തന്ന നേതാവാണ് ഗാന്ധിജി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ആ പുണ്യാത്മാവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ സമാധാനവും സാഹോദര്യവും നിറഞ്ഞ ഒരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഇനി ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
4: Feel like I'm falling hard.

0: ਕੇ
1: Yes, we are back on Austria Premier League with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു 50 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ എ പി എൽ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. പക്ഷെ അതിനു മുന്നേ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഗ്രീക്ക് പുരാണങ്ങളിൽ ദേവന്മാരുടെ വാസസ്ഥലമായി കരുതുന്ന പർവ്വതം ഏതാണ് എന്നതാണ് ഞാൻ ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സാപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിബിൻ ചേട്ടനാണ്. ബിബിൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, മൗണ്ട് ഒളിമ്പിക്സ് എന്നാണ് ഉത്തരം അറിയിച്ചിരിക്കുന്നത്. ആൻഡ് അൻവർ ചേട്ടൻ, ഷമി ചേച്ചി, മനോജ് ചേട്ടൻ, സതീഷ് കുമാർ ആൻഡ് അർച്ചന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഒളിമ്പിക്സ് പർവ്വതം എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് സോഫി ചേച്ചി, സംഗീത ചേച്ചി, അരുണുമ ചേച്ചി ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി പ്രസാദ് ഏട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മൗണ്ട് ഒളിമ്പിക്സ് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്ന ഉത്തരം. സോ മൗണ്ട് ഒളിമ്പിക്സ് ഈസ് ദ റൈറ്റ് ആൻസർ. സോ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. അപ്പൊ ഇതോടുകൂടി എനിക്ക് എന്തായാലും ഇന്നത്തെ എ പി എൽ ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. പക്ഷെ അതിനു മുന്നായി നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ എ പി എല്ലിലേക്ക് ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ ഫ്രൈഡേ, അതായത് ഇന്നത്തെ ദിവസം നമ്മൾ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇന്നത്തെ ഭാഗ്യശാലി ആരാണ് എന്നറിയാനായിട്ട് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അല്ലേ. So the winner is അനീഷ് ചേട്ടനാണ്. കൺഗ്രാചുലേഷൻ അനീഷ് ചേട്ടാ. അപ്പൊ അനീഷ് ചേട്ടനെ എന്തായാലും നമ്മുടെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇത്തവണ വിന്നർ ആവാൻ കഴിഞ്ഞില്ല എന്നും കരുതി ആരും വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ഇനിയും നമ്മുടെ എ പി എല്ലിൽ ഒരുപാട് ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ ദാ ഇവിടൊക്കെ തന്നെയുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും നമ്മുടെ അനീഷ് ചേട്ടനെ കാത്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. അപ്പോൾ ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേൾക്കുവാനുണ്ട് ആസ്ട്രിയ എഫ്എം 90. So keep on listening to Austria FM 90, Nadinuppam, Natarkuppam and it's me RJ Sultana signing off.

0: rest in peace.
1: Time check. Studio clock ലിപ്പോൾ സമയം കൃത്യം 6 മണി. The time is 6 o'clock.

0: നിലമ്പൂർ ആയിഷ. കേരളത്തിലെ കലാ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പേരുകളിലൊന്ന്. 1950കളിൽ കേരളത്തിൽ ആരംഭിച്ച രാഷ്ട്രീയ നാടക പ്രസ്ഥാനത്തിലൂടെ അരങ്ങിലെത്തിയ നിലമ്പൂർ ആയിഷ കലാരംഗത്തെ മുസ്ലിം വനിതകളുടെ മുന്നേറ്റത്തിന് ഊർജം പകർന്നു. കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു ആയിഷയുടെ യാത്ര. സമുദായത്തിന്റെ എതിർപ്പുകളെ മറികടന്ന് നാടക ലോകത്ത് തന്റേതായ ഇടം നേടി. കേരളത്തിനകത്തും പുറത്തും ആയിരക്കണക്കിന് വേദികളിൽ ആയിഷ വ്യത്യസ്ത കഥാപാത്രങ്ങളായി നിറഞ്ഞാടി. നാടകത്തിൽ മാത്രമല്ല, കണ്ടം വെച്ചക്കോട്ട്, സുബൈദ, കുട്ടിക്കുപ്പായം, ഓളവും തീരവും, കുപ്പിവള തുടങ്ങി 2022 പുറത്തിറങ്ങിയ വണ്ടർ വുമൺ വരെ എത്തി നിൽക്കുന്നു ആയിഷയുടെ സിനിമാ ജീവിതം. അങ്ങനെ 2023 നിലമ്പൂർ ആയിഷയുടെ ജീവിത കഥയുമായി സാമ്യം പുലർത്തുന്ന ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തി. മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്ത ആയിഷ. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനാമിക.
1: ഞാനേ ഒരു കഥ പറയട്ടെ. ഞങ്ങളുടെ നാട്ടിലെ ബിയാത്തുമ്മന്റെ കഥ. ആ ബിയാത്തുമ്മക്ക് കടല വിൽപ്പനയായിരുന്നു ജോലി. അങ്ങനെ നുള്ളിപ്പെറുക്കി എടുത്ത കാശുകൊണ്ട് ഹജ്ജിന് പോവാൻ തീരുമാനിച്ചു. യാത്ര പറയാൻ വേണ്ടി ആ നാട്ടിലെ വലിയ പ്രമാണിയുടെ വീട്ടിൽ പോയി. കടല വിറ്റ് നടക്കുന്ന നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് അയാൾ പരിഹസിച്ചു. അതിന് ബിയാത്തുമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ?
0: തികച്ചും സാങ്കല്പികമായ ഒരു ലോകത്ത് നിലമ്പൂർ ആയിഷയുടെ ജീവിത അനുഭവങ്ങളെ സിനിമാറ്റിക്കായി പറിച്ചു നട്ടിരിക്കുകയാണ് സംവിധായകൻ. മലപ്പുറം ജില്ലയിലെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടി നാടകരങ്ങിലെത്തി വെന്നിക്കൊടി പറിച്ച ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. നിലമ്പൂർ ആയിഷ എന്ന ആ ചരിത്രത്തിന്റെ കഥ പറയുന്ന ആയിഷ എന്ന സിനിമയും അവരുടെ ജീവിതം പോലെ തന്നെ സംഭവ ബഹുലമാണ്. മഞ്ജു വാര്യരെ ആയിഷയായി അവതരിപ്പിച്ച് വിപ്ലവത്തിന്റെയും ഹൃദയ ബന്ധങ്ങളുടെയും കനലെറിയുന്ന കഥ മലയാളികൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ട് ആമിർ പള്ളിക്കൽ എന്ന നവാഗത സംവിധായകൻ ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാള സിനിമയിൽ തന്റെ ഇരിപ്പിടം ഉറപ്പിക്കുകയാണ്.
1: വാശിപ്പുറത്ത് കിണറ്റിലേക്ക് എടുത്തു ചാടുന്നത് പോലെ എളുപ്പമല്ലല്ലോ തിരിച്ചു കയറി പോരുന്നത്.

0: ഗതാമിയായി അറബ് രാജ്യത്തെത്തുന്ന സ്ത്രീകളുടെ കഥകൾ നിരന്തരം വാർത്തകളിൽ നിറയാറുണ്ട്. നാട്ടിലെ ജീവിത ചൂടിൽ വെന്ത് മരുഭൂമിയിലെ മണൽ കൊട്ടാരങ്ങൾക്കിടയിൽ പ്രതീക്ഷയുടെ തിരുനാളം തേടിയെത്തുന്ന അവരിൽ പലർക്കും പറയാനുള്ളത് നല്ലതൊന്നും ആവില്ല. എന്നാൽ അതിൽ നിന്നെല്ലാം വേറിട്ട കഥയാണ് ആഷിഫ് കക്കോടി എഴുതിയ ആയിഷ എന്ന സിനിമയുടേത്. ഗതാമിയായി റിയാദിലെ രാജകുടുംബത്തിലേക്ക് എത്തിപ്പെടുന്ന ആയിഷ എന്ന സ്ത്രീയും രാജകുടുംബത്തിലെ മാമ എന്നെല്ലാവരും വിളിക്കുന്ന അമ്മയും തമ്മിലുള്ള അപൂർവ ഹൃദയബന്ധത്തിന്റെ കഥ വെളിപ്പെടുത്തുന്നത് ഹൃദയമുള്ളവരും അറബ് നാടുകളിലെ സമ്പന്നതയിൽ ഉണ്ടെന്നതാണ്. മനുഷ്യരെല്ലാവരും ഒടുവിൽ എത്തിച്ചേരുന്നത് തുല്യതയിലാണെന്ന വലിയൊരു സത്യം കൂടി ആയിഷ എന്ന സിനിമ പകരുന്നുണ്ട്. അത് നാട്ടിൻ പുറത്ത് പലഹാരമുണ്ടാക്കി വിൽക്കുന്ന സ്ത്രീയായാലും രാജകുടുംബത്തിൽ ഏവരാലും ആദരിക്കപ്പെടുന്ന അമ്മയായാലും പരിചിതമല്ലാത്ത ലോകത്തെത്തിപ്പെടുന്ന മലയാളിയായ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളും പ്രമേയമാക്കിയാണ് ആമിർ പള്ളിക്കൽ എന്ന നവാഗത സംവിധായകൻ ആയിഷ എന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത്.
1: ഓരോന്ന് കുത്തിയും പറിച്ചു പോകുന്നു മനുഷ്യനെ മെനക്കെടുത്താൻ.
2: അതെ, കുറച്ചൊക്കെ മനുഷ്യപ്പറ്റാവാ. തക്കാൻ വന്നവരൊന്നുമല്ല, നിങ്ങളെയൊക്കെ പോലെ അധ്വാനിച്ച് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചോരാ.
3: ഇതാ ഇതിന്റെ ലോകാണ്. ഇത് കടന്നാളാൻ ശ്രമിച്ചാണ്ടല്ല ഈ ഇരുപ്പ് ഞാൻ മാസങ്ങളോളം ഇരുത്തും. കാണാ നിനക്ക്.
0: നിലമ്പൂർ ആയിഷ എന്ന അതുല്യ പ്രതിഭ നീന്തിക്കേറിയ ജീവിതത്തെ ആഷിഫ് കക്കോടിയാണ് സിനിമാ രൂപമാക്കി മാറ്റിയിരിക്കുന്നത്. ആയിഷയായി പകർന്നാടി മഞ്ജു വാര്യരും ഗൾഫിലെ വെല്ലൂർ പാലസിൽ ജോലിക്കാരിയായി എത്തുകയാണ് ആയിഷ. ആയിഷയെ കൂടാതെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ കഥാമകൾ അവിടെ ജോലി ചെയ്യുന്നു. ആദ്യം വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ആയിഷ പാലസിലെ മുത്തശ്ശിയുടെ കണ്ണിലുണ്ണിയായി മാറുകയാണ്. അതായത് മാമയുടെ കണ്ണിലുണ്ണിയായി മാറുകയാണ്. മാമ എന്ന് വിളിക്കുന്ന വൃദ്ധയാണ് ആ കുടുംബത്തിന്റെ സർവാധികാരി. ഇരുവരും തമ്മിലുള്ള വൈകാരിക അടുപ്പം വരച്ചു കാണിച്ച് സിനിമ മുന്നോട്ടു പോകുന്നു. നാടകം കൊണ്ട് അതിലൂടെ ജീവിതത്തിലും വിപ്ലവം തീർത്ത നിലമ്പൂർ ആയിഷയുടെ ജീവിതകഥ അതുപോലെ സിനിമയാക്കിയിരിക്കുകയാണ് അമീർ പള്ളിക്കൽ. അതുകൊണ്ട് തന്നെ ബയോപിക് ട്രീറ്റ്മെന്റ് ആണ് ഈ ചിത്രത്തിന്.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്ട്.

0: Mori.
1: എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനാമിക.
2: അവങ്களுக்கு மட்டும் ஏதாவது பிடிக்கலனா நம்ம காலி. இங்க இருக்கிற எல்லாருக்கும் அவங்கள ரொம்ப பிடிக்கும்.
1: എൺപതുകളിലെ കഥയാണ് ഈ സിനിമ പറയുന്നത്. കടൽ കടന്ന് സൗദിയിലെ മണൽക്കാട്ടിൽ ഭാഗ്യം തേടിയെത്തിയ ആയിഷയ്ക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, വീട്ടിൽ കാത്തിരിക്കുന്ന മകളുടെ ഭാവി കരുപിടിപ്പിക്കുക. നിസ്സഹായരായ ഒരു കൂട്ടം കഥാമ്മമാരോടൊപ്പം രാജകുടുംബത്തിന്റെ വിശാലമായ അടുക്കളയിൽ കഴിയുമ്പോഴും ആയിഷയുടെ ഉള്ളം നിറയുന്നുണ്ട്. അന്യനാട്ടിലെത്തിയാലും ചിലർ സ്വാർത്ഥരും തരം കിട്ടിയാൽ പാര പണിയുന്നവരുമായിരിക്കും എന്ന് ആബിദും ഹംസയും തെളിയിക്കുന്നു. കഥാമ്മമാരുടെ സീനിയറായ സാറയ്ക്കാണ് പാലസിൽ സ്ഥാനമുള്ളത്. വന്ന വഴി മറന്ന് സാറ തരം കിട്ടുമ്പോഴൊക്കെ മറ്റുള്ള കഥാമ്മമാരുടെ സ്വൈര്യം കെടുത്താറുണ്ട്. രോഗബാധിതയായ മാമയുടെ കാര്യങ്ങൾ നോക്കുന്നത് സാറയാണ്. പക്ഷേ ഒരിക്കൽ മാമയുടെ കണ്ണിൽ പുതിയതായി വന്ന കഥാമ്മയായ ആയിഷ പെടുന്നു. പിന്നീടങ്ങോട്ട് മാമയ്ക്ക് ആയിഷയായി എല്ലാം. മാമയുടെ മകൾക്കും സാറയ്ക്കും ഈ അടുപ്പം തീരെ പിടിക്കുന്നില്ല. എന്നാൽ മാമയുടെ മകന് അമ്മയുടെ സൗഖ്യമാണ് പ്രധാനം.
3: സുഖാണോ അവിടെ എല്ലാവർക്കും? ഇവിടെ ഉമ്മയ്ക്ക് സുഖാണ്.
4: നബീസാത്തെ ശാരദേച്ചിയും ആസീസും ഒക്കെ എന്തു പറയുന്നു? ശോഭജിയുടെ വീട്ടിൽ ആട് പെറ്റോ? എത്ര കുട്ടികളുണ്ട്? എല്ലാരോടും ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം. പിന്നെ കണിച്ചമ്മായി എന്തു പറയുന്നു? ആരോഗ്യം കുഴപ്പമൊന്നുമില്ലല്ലോ?
1: നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ വിത്തറിഞ്ഞ അനവധി നാടകങ്ങളിലും സിനിമയിലും തിളങ്ങി നിന്ന ആയിഷയ്ക്ക് രാജകുടുംബത്തിലെ അടുക്കളയിൽ ഏറെ നാൾ സ്വന്തം അസ്തിത്വം ഒളിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ആയിഷയെ തിരിച്ചറിയുന്ന പ്രവാസികൾ പിന്നീട് അവളെ തേടി അവിടെ എത്തുന്നത് പുതിയ വഴിത്തിരിവിലേക്ക് വഴിതെളിക്കുന്നു. പരിചിതമല്ലാത്ത ലോകത്തെത്തിപ്പെടുന്ന മലയാളിയായ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളും പ്രമേയമാക്കിയാണ് അമീർ പള്ളിക്കൽ എന്ന നവാഗത സംവിധായകൻ ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്.
3: ഇപ്പോ ഇതാണ് എന്റെ വേഷം.
5: വല്ല നാടകവും അതിനു വേണ്ടി ഒന്നാണോ?
3: അങ്ങനെയും പറയാം.
6: ഞങ്ങളിങ്ങനെ സംശയിച്ചു നിൽക്കുകയായിരുന്നു. നിങ്ങളാണ് കൺമുമ്പിൽ നിന്ന് വിശ്വസിക്കാൻ സമയമെടുത്തത്.

0: ഈ വേഷത്തിൽ കണ്ടിട്ടും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. അതൊരു പക്ഷെ എന്നെ പല വേഷങ്ങളിൽ കണ്ട് ശീലിച്ചതുകൊണ്ടാവും.
1: കഥയറിയുക എന്നതിനപ്പുറത്തേക്ക് സിനിമ കാണുക, അനുഭവിക്കുക എന്നതിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മികച്ച കാഴ്ചകൾക്കും അത് ചടുലമായി ചേർത്ത് വെക്കാനും പുതിയ എഴുത്തുകാരും സംവിധായകരും ശ്രദ്ധിക്കുന്നത്. ആയിഷയുടെ ആദ്യ പോസിറ്റീവും ഇത് തന്നെയാണ്. അത്രയും കളർഫുള്ളായ ഫ്രെയിമുകൾ, കളർ ടോൺ, അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ലൈനിലാണ് അമീർ പള്ളിക്കൽ എന്ന നവാഗതൻ ഒരു യഥാർത്ഥ കഥ പറഞ്ഞിരിക്കുന്നത്.
2: വടക്കൻ

0: Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
1: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: കേൾക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിൽ വൈകുന്നേരം നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 സ്കൂളുകളെ ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ 6 സ്വർണം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷികത്തിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ഡൽഹിയിലെ രാജ്ഘട്ടിൽ രാവിലെ സർവധർമ്മ പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. രാജ്ഘട്ടിൽ അല്പം മുൻപ് നടന്ന പ്രാർത്ഥനായോഗത്തിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഗാന്ധിജിയോടുള്ള ആദരസൂചകമായ ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122 ജന്മവാർഷിക ദിനാചരണവും ഇന്ന് നടന്നു. ഡൽഹിയിലെ വിജയ്ഘട്ടിലുള്ള സ്മൃതി മണ്ഡപത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജയന്തി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും നടന്നു. എല്ലാ ജില്ലകളിലും ഗാന്ധിജയന്തി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരളത്തെ സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റുമെന്നും രാജ്യത്തിനാകെ മാതൃകയായി മോഡൽ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം സംസ്ഥാനതല ക്യാമ്പയിൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിലെ പോലെ ശുചിത്വ സംസ്കാരം നമ്മുടെ നാട്ടിലും ശീലമായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഒരു സീറോ വേസ്റ്റ് ഇതിലേക്ക് പോകണം. ഒരു സ്ഥലത്തും നോക്കിയാൽ ഒന്നും കാണരുത്. അപ്പൊ നമ്മൾ ഇതൊരു കൾച്ചർ കൂടിയാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. പിന്നെ അതിന് ഇന്നത്തെ കാലത്തെ വേസ്റ്റിന് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. പുതിയ വേസ്റ്റുകൾ വരികയാണ്, ഇ വേസ്റ്റ് ഉണ്ടാവുകയാണ്, ധാരാളം വേസ്റ്റുകൾ ഉണ്ടാവുകയാണ്. ആ വേസ്റ്റുകളെല്ലാം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് എങ്ങനെയാണ്, ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണം.
0: 2031 March 30 കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുജനങ്ങൾ എന്നിവരെ ഏകോപിപ്പിച്ചുകൊണ്ട് മികച്ച മാലിന്യ സംസ്കരണ രീതികൾ ഉറപ്പാക്കാനും പരിപാടി ലക്ഷ്യമിടുന്നു. SAR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ BLO മാർ നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂരഹിതരായ പട്ടിക വിഭാഗക്കാർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനായി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് കേന്ദ്രമാക്കി ഗോത്ര സർവകലാശാല യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് അർബുദവും ഹൃദ്രോഗവും ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക ഹൃദയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മാറിയ ഭക്ഷണ സംസ്കാരവും അനാരോഗ്യകരമായ ജീവിതരീതിയുമാണ് രോഗങ്ങൾ വർദ്ധിക്കാൻ പ്രധാന കാരണമെന്ന് മന്ത്രി പറഞ്ഞു. ചിട്ടയായ ജീവിതശൈലിയും വ്യായാമവും എല്ലാവരും ശീലമാക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഹൃദയാഘാതം മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന ട്രോപോണിൻ ടെസ്റ്റ് നവംബർ മുതൽ സംസ്ഥാനത്തെ BPL വിഭാഗക്കാർക്ക് സൌജന്യമായി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളാക്കി ഉയർത്തി. സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം കിഴിശേരിയിൽ വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ നിർവഹിച്ചു. അരിമംഗലം, താനൂർ കാളംതുരുത്തി, വണ്ടൂർ അരിമണൽ, മഞ്ചേരി തരികുളം എന്നിങ്ങനെ 5 ബദൽ സ്കൂളുകളും കാസർഗോഡ് ജില്ലയിലെ ആലൂർ, ഇടുക്കി കുറത്തിക്കുടി, കണ്ണൂർ കോലങ്കി എന്നിവയെയാണ് എൽ പി സ്കൂളുകളാക്കി ഉയർത്തിയത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ അടൽ ടണലിനെക്കുറിച്ചാണ് ഇന്ന്. ലോകപ്രശസ്തമായ റോഹ്താങ് ചുരത്തിൽ അതീവ ദുഷ്കരമായ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങളിൽ നിർമ്മിച്ച അടൽ ടണൽ ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. മേഖലയുടെ വികസനം, ടൂറിസം, തന്ത്രപ്രധാനമായ ഗതാഗത ബന്ധം എന്നിവയിൽ പ്രധാന നാഴികക്കല്ലായി മാറിയ അടൽ ടണൽ 2020 ഒക്ടോബർ 3 പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് കൽപ്പറ്റ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ റാലിയും ശുചീകരണ യജ്ഞവും സംഘടിപ്പിച്ചു. നഗരസഭ അധ്യക്ഷൻ പി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലാ ഭരണകൂടവും ശുചിത്വ മിഷനും ചേർന്ന് കത്തോലിക്കറ്റ് കോളേജ് NSS യൂണിറ്റുമായി സഹകരിച്ച് ശുചീകരണ റാലി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് ആരംഭിച്ച റാലി കളക്ടർ എ നിസാമുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുചിത്വ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാമ്പയിനിൽ ഇതുവരെ 13,000+ വോളണ്ടിയർമാർ പങ്കെടുത്തതായി DRM അറിയിച്ചു. ഇതിലൂടെ 32 മെട്രിക് ടണ്ണിലധികം മാലിന്യം നീക്കം ചെയ്തു. കുട്ടനാട്ടിലെ രണ്ടാം കൃഷിയിൽ ചില പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ നെൽ കർഷകർ ജാഗ്രത പാലിക്കണമെന്ന് കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: പകൽ സമയത്തെ അതീവ ചൂടും രാത്രിയിലെ തണുപ്പും മുഞ്ഞയുടെ വ്യാപനത്തിന് വഴിതെളിക്കുന്നു. മുഞ്ഞയുടെ മുട്ടകളെ ആഹാരമാക്കുന്ന മിരട് ചാഴികളുടെ സാന്നിധ്യം മിക്ക പാടശേഖരങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ കർഷകർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് കൃഷിവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഞ്ഞ കൂടുതലായി കാണുന്ന പാടങ്ങളിൽ വെള്ളം കയറ്റി ഇറക്കിയ ശേഷം നീരൂറ്റി കുടിക്കുന്ന മുഞ്ഞകളെ മാത്രം നശിപ്പിക്കുന്ന കീടനാശിനികൾ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. മിത്രകീടങ്ങളെ നശിപ്പിക്കുന്ന വിധത്തിൽ അനാവശ്യമായി കീടനാശിനി പ്രയോഗിക്കുന്നത് മുഞ്ഞബാധ രൂക്ഷമാകാൻ കാരണമാകുമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കിന്നും സ്വർണ്ണത്തിളക്കം. ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത്, ഹോക്കി മത്സരങ്ങളിൽ നിന്നായി ഇന്ന് 6 സ്വർണ്ണ മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. വനിതാ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി. 44 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിൽ വൈകിട്ട് നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 സ്കൂളുകളെ ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ 6 സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Chat Mode.
1: തികച്ചും വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമയാണ് ആയിഷ. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് മോഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനാമിക.
2: ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പോഴും അറിയില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് മാസാന്തി മീറ്റിംഗിൽ വെച്ച് പറഞ്ഞത് അബദ്ധമായി. എന്തായാലും കണ്ടേ മതിയാവുമെന്നും പറഞ്ഞ് കുറച്ചുപേര്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, വെള്ളിയാഴ്ച ഇവിടെ വന്നാൽ നടക്കുവോ അത് ബുദ്ധിമുട്ടാവുമോ ഒന്നും അറിയില്ലായിരുന്നു.
3: അബ്ദുള്ള എന്തു പറഞ്ഞു?
4: ഭക്തിയിൽ വെച്ച് നിങ്ങളെ കണ്ടുമുട്ടിയതിനെ കുറിച്ച് പറഞ്ഞപ്പോ അബ്ദുള്ള പെട്ടെന്ന് പിടികിട്ടി. പിന്നെ അബ്ദുള്ള തന്നെയാണ് നിങ്ങളെ വിളിപ്പിക്കാൻ ആളെ വിട്ടതൊക്കെ.
5: എല്ലാരെയും കൂട്ടിക്കില്ല, നിങ്ങളൊന്ന് കാണാനായാ ഓർക്കൊക്കെ വലിയ കാര്യം.
1: ആയിഷ ഒരു ഫീൽ ഗുഡ് അനുഭവം സമ്മാനിക്കാൻ കാരണം അതിന്റെ അസാധ്യമായ ഫ്രെയിമുകളാണ്. ചിത്രത്തിന്റെ കഥാപശ്ചാത്തലം സൗദിയാണ്. ഇതിനു മുൻപ് പലതവണ കേട്ടതും കണ്ടതുമായ കഥയാണ്. എന്നിട്ടും അത് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. സിനിമ കൂടുതലും സൗദിയിലെ പാലസിനുള്ളിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് വിഷ്ണുവിന്റെ ഫ്രെയിമുകൾ. ഉദാഹരണത്തിന്, ആയിഷ ആദ്യമായി പാലസ് കാണുന്നതും അവിടേക്ക് കടക്കുന്ന സീനുണ്ട്. പ്രേക്ഷകർ പാലസ് കണ്ണിനടുത്ത് കാണുന്ന രീതിയിലാണ് വിഷ്ണു ആ രംഗം പകർത്തിയിരിക്കുന്നത്. എഡിറ്റർ അപ്പു എൻ പട്ടതിരിയാണ് പ്രേക്ഷകനെ സിനിമയ്ക്കൊപ്പം നടത്തിക്കുന്ന മറ്റൊരാൾ. ആവശ്യമായ കളർ ടോൺ പ്രേക്ഷകന് പോസിറ്റീവ് ഫീൽ സമ്മാനിക്കാൻ പാകത്തിനുള്ളതാണ്. അതുപോലെ മഞ്ജു വാര്യരുടെ അസാധ്യ പ്രകടനമാണ് ഈ സിനിമയെ സമൃദ്ധമാക്കുന്നത്.
3: അന്നത്തെ കാലത്ത് ആണുങ്ങളാണ് പെൺവേഷം കെട്ടി ആടിയിരുന്നത്, അഭിനയിക്കാൻ പെണ്ണുങ്ങളെ കിട്ടാഞ്ഞിട്ട്. അന്ന് മലബാറിന്ന് ആദ്യമായിട്ട് നാടകത്തിലേക്ക് വന്ന പെണ്ണുങ്ങളാണ് ഞാനും കൊറക്കാട്ടി ജാനകിയൊക്കെ. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം വനിത എന്നൊക്കെ എല്ലാരും പറഞ്ഞു. അതിനെന്തൊക്കെ അനുഭവിച്ചു! സമുദായത്തിന്റെ ഊരുവിലക്ക്, കല്ലേറ്, അഭിനയിക്കുമ്പോ വെടിവെച്ചിടാൻ വരെ നോക്കി. എന്നിട്ടിപ്പോ ഏറനാടിന്റെ ധീരപുത്രിയുടെ ഒരവസ്ഥ. പക്ഷെ ആയിഷ എന്നുള്ള നടിക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി ബഹുമതി എനിക്ക് കിട്ടി. മുള്ള കലയ്ക്ക് വേണ്ടി എന്നെ കൊണ്ടാവുന്നത് ചെയ്തതിന് ഞാൻ ആദരിക്കപ്പെട്ടു. മനസ്സ് നിറഞ്ഞു.
1: ഗതാമയായുള്ള മഞ്ജുവിന്റെ രൂപമാറ്റം വളരെ മനോഹരമാണ്. നൃത്തത്തിനും നടനത്തിനും ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിൽ മഞ്ജു നിറഞ്ഞാടുകയായിരുന്നു. ഇതുവരെ മഞ്ജു വാര്യർ അഭിനയിച്ച കഥാപാത്രങ്ങളിൽ മുൻനിരയിൽ തന്നെ നിൽക്കും ആയിഷ. ആബിദ് എന്ന പ്രധാന കഥാപാത്രമായി നടൻ കൃഷ്ണശങ്കറും ഹംസയായി ഷംസുവും ഈ സിനിമയിലുണ്ട്. ക്ലാസ്മേറ്റ് ഫീം രാധികയും മറ്റൊരു കഥാമയായി ഈ സിനിമയിൽ അഭിനയിക്കുന്നു. ഇവരെ കൂടാതെ ഒട്ടനവധി വിദേശ താരങ്ങളും മികച്ച പ്രകടനമാണ് ഈ സിനിമയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്. മാമയായി എത്തിയ താരവും മഞ്ജുവുമായുള്ള കെമിസ്ട്രിയും ഏവരുടെയും കണ്ണു നനയ്ക്കുന്ന ഒന്നാണ്. നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായിട്ടുള്ള UAE താരം സലാമ അൽ മസ്റൂ അർവ എന്ന കഥാപാത്രമായി എത്തിയിട്ടുണ്ട്. ജെനിഫർ എന്ന ഇന്തോനേഷ്യൻ താരവും മോണ, സഫ്രീന, ലത്തീഫ തുടങ്ങിയ ആഫ്രിക്കൻ, ടുണീഷ്യൻ, അറബ്, ശ്രീലങ്കൻ, പാകിസ്ഥാനി അഭിനേതാക്കളടക്കം ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്.

എം ജയചന്ദ്രന്റെ മാജിക്കൽ മ്യൂസിക് ആണ് സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ്. തികച്ചും വ്യത്യസ്ത പശ്ചാത്തലത്തിലെടുത്ത ഒരു സ്ത്രീപക്ഷ സിനിമയാണ് ആയിഷ. കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കാൻ ഒതുക്കുന്ന ഹൃദയ ബന്ധങ്ങളുടെ ശക്തമായ ആവിഷ്കാരം കൂടിയാണ് ഈ സിനിമ. ജോലി തേടി വിദേശത്തേക്ക് പോയിട്ടുള്ള പ്രവാസികൾക്ക് ഈ സിനിമ കുറച്ചുകൂടി കണക്ട് ആവുന്ന ഒന്നാണ്. സിനിമയിലെ തന്നെ ഒരു ഡയലോഗ് കടമെടുക്കുകയാണെങ്കിൽ പ്രേക്ഷകരുടെ ഹൃദയം നിറച്ചുകൊണ്ടാണ് ആയിഷ എന്ന സിനിമ കടന്നുപോയത്. ഇന്നത്തെ ക്ലബ് ബോർഡിലൂടെ ആയിഷ എന്ന സിനിമയുടെ വിശേഷങ്ങളായിരുന്നു. ഇതുപോലെ മറ്റൊരു മനോഹരമായ സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ക്ലബ് ബോർഡിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മി ആർ ജനാമിക സൈനിങ് ഓഫ്.

വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വരിക വരിക സഹചരെ, സഹന സമര സമയമായി. കരളുറച്ചു കൈകൾ കോർത്ത് കാൽ നടയ്ക്കു പോക.

0: Take a break.
1: Hi, hello, good evening and welcome to Take a Break with me, RJ Elikutti. അപ്പൊ എന്തായാലും ഒരു ഫ്രൈഡേ ഈവനിംഗ് ആണ്. നമ്മളിങ്ങനെ വീക്കെൻഡ് ആയിട്ട് ആഘോഷിക്കാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുന്ന ഒരു ദിവസമാണ്. ഇന്ന് ഒക്ടോബർ 2nd ആയതുകൊണ്ട് തന്നെ പബ്ലിക് ഹോളിഡേ ആണ്. സോ ഇന്നലെ തൊട്ട് നമ്മളുടെ വീക്കെൻഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഇന്നത്തെ പരിപാടികളിലൊക്കെ അടിപൊളിയായിട്ട് നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡേ എൻഡ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ലോകത്ത് നടക്കുന്ന കുറച്ചധികം വിശേഷങ്ങൾ കേട്ടുകൊണ്ട് ഈ ഒരു ഡേ എൻഡിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്തായാലും എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ടേക്ക് എ ബ്രേക്കിലൂടെ നിങ്ങളോട് പറയാനായിട്ടുണ്ട്. സോ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ ബയോളജി ക്ലാസ്സിലേക്കാണ് കേട്ടോ. ഈ ബയോളജി എന്ന് കേൾക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ജീവശാസ്ത്രം എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഒരു മൈക്രോസ്കോപ്പ്, പിന്നെ കുറെ ചെടികളുടെ പടം, പിന്നെ കുറെ മൃഗങ്ങളുടെ പടം, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ. പക്ഷേ ഇന്ന് ആ കാലമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ബയോളജി ക്ലാസ്സുകളിലേക്ക് ഈ പറയുന്ന മൈക്രോസ്കോപ്പിനൊക്കെ ഒപ്പം കമ്പ്യൂട്ടറുകളും വൻ തോതിലുള്ള ഡേറ്റയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ കടന്നു വന്നിരിക്കുകയാണ്. യെസ്, യു ഹേർഡ് മീ റൈറ്റ്. അതിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ ജീവന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ ഇരിക്കുന്നത് എവിടെയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കാവോ? നമ്മുടെ DNAയിലാണല്ലേ. ഒരു ജീവിയുടെ DNA ശരിക്കും പഠിച്ചാൽ അതിന്റെ വളർച്ച, സ്വഭാവം, രോഗസാധ്യതകള്, പരിണാമം എന്നിവയൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നിപ്പോ നമ്മൾ ഒരു രോഗിയുടെ ജനിതക വിവരങ്ങൾ മുതൽ നമ്മുടെ കൃഷിയിടത്തിലെ മണ്ണിന്റെ ഗുണനിലവാരം വരെ, അല്ലെങ്കിൽ വനത്തിലെ ജീവികളുടെ എണ്ണം മുതൽ സമുദ്രത്തിലെ അപൂർവ ജൈവ വൈവിധ്യം വരെ, എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ ഡേറ്റയായിട്ട് സൂക്ഷിക്കാനും വിശകലനം ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ട്. സോ ഈ വിവരങ്ങളിൽ നിന്ന് പുതിയ അറിവുകളും മരുന്നുകളും ഒക്കെ കണ്ടെത്തുക എന്നതാണ് ഭാവിയിലെ ജീവശാസ്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത്. എന്തൊരു വലിയ കാര്യം, അല്ലെങ്കിൽ ഒരു വലിയ മാറ്റാണല്ലേ ഇത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നും തന്നെ തീർന്നില്ല കേട്ടോ. ഈ ടെക്നോളജിയും ബയോളജിയും ചേർന്നപ്പോ ശാസ്ത്രം ഇപ്പോ എത്തി നിൽക്കുന്നത് എവിടെയാന്ന് വല്ല ഊഹമുണ്ടോ? നമ്മുടെ ബഹിരാകാശത്ത്. യെസ്, സ്പേസ് ബയോളജി എന്ന കൗതുകകരമായിട്ടുള്ള ഒരു പുതിയ മേഖല എന്നിങ്ങനെ വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചന്ദ്രനിലോ ചൊവ്വയിലോ ഒക്കെ ഭാവിയിൽ കൃഷി ചെയ്യാൻ കഴിയുമോ? മാസങ്ങളോളം ബഹിരാകാശത്ത് തങ്ങുമ്പോൾ മനുഷ്യ ശരീരത്തിന് എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? അവിടെ മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും ആരോഗ്യവും ഒക്കെ എങ്ങനെ ഉറപ്പാക്കാം? ഇങ്ങനെ ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തുന്നതാണ് ഈ ഒരു പുതിയ ശാസ്ത്ര ശാഖ. സോ അതുകൊണ്ട് തന്നെ മൈക്രോസ്കോപ്പിലൂടെ ജീവന്റെ കണികകൾ കണ്ടുപിടിച്ചു തുടങ്ങിയ നമ്മുടെ അന്വേഷണം ഇന്ന് DNAയിലേക്കും ജിനോമിലേക്കും ബിഗ് ഡേറ്റയിലേക്കും സ്പേസ് ബയോളജിയിലേക്കും ഒക്കെ എത്തി നിൽക്കുകയാണ്. സോ ഇത് വെറും ഒരു ശാസ്ത്രത്തിന്റെ വളർച്ച മാത്രമല്ല, മനുഷ്യരാശിയുടെ തന്നെ ഭാവി തേടിയിട്ടുള്ള ഒരു ആവേശകരമായിട്ടുള്ള യാത്ര കൂടിയാണ്. സോ മണ്ണിലും വിണ്ണിലും കടലാഴങ്ങളിലും ഒക്കെ ആയിട്ട് ഈ കുഞ്ഞു DNA തരംഗങ്ങൾ ഉണ്ടാക്കുന്ന അത്ഭുതങ്ങള് ഇനിയും നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വിശ്വസിക്കാനാണ് ഇപ്പോ നമുക്ക് പറ്റുക. ഹാ, എന്തായാലും ഇത്രയും വലിയൊരു കാര്യം കേട്ട സ്ഥിതിക്ക് നമുക്കൊരു കുട്ടി ബ്രേക്ക് എടുത്ത് നമ്മുടെ ബ്രെയിനെ ഒന്ന് റിഫ്രഷ് ആക്കാം. ടേക്ക് ബ്രേക്കിൽ. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: Take a Break.
1: That was a beautiful track and we are back on Take a Break with me, RJ Elikutti. ഈ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ നമ്മുടെ കൂടെ? കാരണം ഇപ്പൊ വണ്ടി എല്ലാവരുടെയും ഒരു ക്രേസ് ആണ്. വണ്ടി ഇല്ലാതെ ആരും തന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. സോ ഈ വാഹനം ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാരോടും ഒരു കാര്യം പറയാനായിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മുടെ വണ്ടിക്ക് ഇതുവരെ ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് അഥവാ HSRP മാറ്റിയിട്ടില്ല എങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് കുറച്ച് പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് കേട്ടോ. 2019 April 1st മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പഴയ വാഹനങ്ങൾക്ക് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കുന്ന നടപടികളിലേക്ക് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് കടക്കുകയാണ് കേട്ടോ. സോ ഇത് അറിയാത്തവരുണ്ട് എങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. നമ്മുടെ പുതിയ വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ അതിൽ HSRP പ്ലേറ്റുകൾ ഉണ്ടെങ്കിലും പഴയ വാഹനങ്ങളിലാണ് ഇതിന്റെ ഒരു കുറവ് ഇപ്പൊ കൂടുതലായിട്ട് കാണുന്നത്. സോ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നടപടി ഇപ്പൊ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ കൂടി ഒരു സാധനം ഇങ്ങനെ ഓടിപ്പോയിട്ടുണ്ടാവും, എന്താണ് ഈ ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് എന്നല്ലേ. അതെന്താന്ന് ഞാൻ പറഞ്ഞു തരാം. ക്രോമിയം അധിഷ്ഠിത ഹോളോഗ്രാം, ലേസർ അക്ഷരങ്ങളിലുള്ള സവിശേഷമായിട്ടുള്ള നമ്പർ, നശിപ്പിക്കാൻ പറ്റാത്ത സെൽഫ് ലോക്കിംഗ് റിവറ്റുകൾ എന്നിവയൊക്കെയാണ് ഈ പറയുന്ന HSRP ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അതായത് ഈ വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നത് തടയാനും അതുപോലെ തന്നെ വാഹനം മോഷണം പോയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ HSRP നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മളെല്ലാവരും ഇതെങ്ങനെ അപ്ലൈ ചെയ്യും എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അംഗീകൃതമായിട്ടുള്ള പോർട്ടലുകൾ വഴിയോ അല്ലെങ്കിൽ വെഹിക്കിൾ ഡീലർമാർ വഴിയോ ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് HSRP അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നൽകിയിട്ട് ഏറ്റവും അടുത്തുള്ള ഡീലറെയും നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഡേറ്റും ടൈമും ഒക്കെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ആൻഡ് അപ്പോയിന്റ്മെന്റിന്റെ സമയത്ത് നമ്മൾ ചെന്ന് വളരെ എളുപ്പത്തിൽ തന്നെ പുതിയ പ്ലേറ്റ് നമുക്ക് വണ്ടിയിൽ ഘടിപ്പിക്കാനായിട്ട് സാധിക്കും. പഴയ പ്ലേറ്റുകൾ മാറ്റിയിട്ടില്ലെങ്കിൽ വൻ തുക പിഴയടക്കം നിയമ നടപടികൾ നമ്മൾ നേരിടേണ്ടി വരും എന്ന് കൂടി ഒന്ന് ആലോചിച്ച് വെച്ചോളൂ. അതുകൊണ്ട് തന്നെ പിഴ ഒഴിവാക്കാനും സ്വന്തം വാഹനത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും ഒക്കെ ആയിട്ട് എത്രയും വേഗം പഴയ നമ്പർ പ്ലേറ്റുകൾ മാറ്റിയിട്ട് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റിലേക്ക് അപ്ഗ്രേഡ് ആവാനായിട്ട് ശ്രമിച്ചോളൂ. ഒരു കുട്ടി പാട്ട് കേൾക്കാനുള്ള സമയമായിരിക്കാണ് നമ്മുടെ ടേക്ക് എ ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 99.9 ഒപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: Take a break.
1: Yes, we are back on Take a Break with me, RJ. ഏലിക്കുട്ടി ക്യാമറ കണ്ണുകളിലൂടെ ലോകത്തെ നോക്കി കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവരോട് എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോളൂ. നമ്മുടെ ഫോട്ടോഗ്രാഫി പ്രേമികൾക്കായിട്ടൊരു അടിപൊളി കാര്യം ഇപ്പൊ നടക്കുന്നുണ്ട്. അതായത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി മ്യൂസിയം ആയിട്ടുള്ള ഫോട്ടോ മ്യൂസ് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ഫോട്ടോഗ്രാഫി ഫെസ്റ്റിവലിനെ കുറിച്ചാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കേട്ടോ. നമ്മുടെ തൃശൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഫോട്ടോ മ്യൂസ് സംഘടിപ്പിക്കുന്ന ഈ ഒരു ഫെസ്റ്റിവലില് നമ്മുടെ ഇന്ത്യയിലെയും അതുപോലെ തന്നെ വിദേശത്തെയും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫറുടെ പിക്ചേഴ്സും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ നേരിട്ട് അറിയാനായിട്ട് പറ്റുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. സോ കേവലം ചിത്രങ്ങൾ മാത്രം അവിടെ പ്രദർശിപ്പിക്കുക എന്നതിനപ്പുറം നമ്മുടെ ഫോട്ടോഗ്രാഫിയെ ഒരു കലയായിട്ടും ചരിത്രരേഖയായിട്ടും അടയാളപ്പെടുത്തുകയൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു മേളയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിത്ര പ്രദർശനങ്ങൾ ഉണ്ടാവും, ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പുകൾ ഉണ്ടാവും, പാനൽ ചർച്ചകൾ ഉണ്ടാവും, അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള കലാകാരന്മാരുമായിട്ടുള്ള സംവാദങ്ങളിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. സോ പ്രകൃതി, മനുഷ്യ ജീവിതം, സംസ്കാരം, തെരുവ് ജീവിതങ്ങൾ തുടങ്ങി ഡിഫറെന്റ് സബ്ജക്റ്റുകളിൽ അതിശയിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഈ ഒരു മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന് മാത്രമല്ല ഫോട്ടോഗ്രാഫി തുടങ്ങുന്ന ആൾക്കാർക്കും ക്യാമറ സ്വന്തമായിട്ടുള്ള ആർക്കും ഈ ഒരു മേളയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പ്രചോദനം ഉൾക്കൊള്ളാനും ഒക്കെ സാധിക്കുന്നുണ്ട്. സോ യാത്രകളെയും ചിത്രങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് ഈ ഒരു വീക്കെൻഡിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഇടമായിരിക്കും ഈ ഒരു ഫോട്ടോഗ്രാഫി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. സോ ക്യാമറയോ ഫോണോ കയ്യിലെടുത്ത് ഈ പറയുന്ന മൊമെന്റ്സുകളൊക്കെ ഒപ്പിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫോട്ടോ മ്യൂസ് ഫെസ്റ്റിവല് നേരിട്ട് കണ്ട് ആസ്വദിക്കാനായിട്ട് മറക്കണ്ട. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേൾക്കാം. ടേക്ക് ബ്രേക്കിൽ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഒന്നേ ഉള്ളൂ എങ്കിലും ഉള്ള തീവണ്ടികൾക്കെല്ലാം 1000 പേരുകൾ ഉണ്ട് അല്ലെ. രാജധാനി, ശതാബ്ദി, ജനശതാബ്ദി, ദുരന്തോ എന്നിങ്ങനെ പോണു ഈ പേരുകളൊക്കെ. പക്ഷേ നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ വരുന്ന ഈ ട്രെയിനുകൾക്കൊക്കെ എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകൾ വരാനായിട്ട് ഉള്ള കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഓരോ പേര് ട്രെയിനുകൾക്ക് നൽകുന്നതിന് പിന്നിലും ഓരോ കാരണം ഉണ്ടത്രേ. എന്താണ് ആ കാരണം എന്ന് കേൾക്കണമെങ്കിൽ വെൽക്കം ബാക്ക് ടു ടേക്ക് ബ്രേക്ക് വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. വെറുതെ തോന്നുന്ന പേരുകളൊന്നും അല്ല കേട്ടോ നമ്മുടെ റെയിൽവേ ട്രെയിനുകൾക്ക് നൽകുന്നത്. ഓരോ പിന്നിലും കൃത്യമായിട്ടുള്ള കാരണങ്ങളും സാംസ്കാരിക പശ്ചാത്തലവും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ രാജധാനി എക്സ്പ്രസിനെ എടുത്തു നോക്കുവാണെങ്കിൽ രാജധാനി എന്ന വാക്കിന്റെ തന്നെ അർത്ഥം തലസ്ഥാനം എന്നാണ് കേട്ടോ. സോ വിവിധ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ തലസ്ഥാനവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ട്രെയിനുകളാണ് രാജധാനി ട്രെയിനുകൾ. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ട്രെയിനുകളുടെ കൂട്ടത്തിന് നൽകിയിരിക്കുന്ന പേരാണ് രാജധാനി. അതുപോലെ ശതാബ്ദി എക്സ്പ്രസ് രാജ്യത്തെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രീമിയം ട്രെയിനുകളുടെ ഒരു പരമ്പരയാണ് ശതാബ്ദി എക്സ്പ്രസ് ട്രെയിനുകൾ എന്ന് പറയുന്നത്. പകൽ സമയത്ത് ഓടുന്ന ഈ ഒരു ട്രെയിനുകൾ അതിവേഗ ട്രെയിനുകൾ കൂടിയാണ് കേട്ടോ. അതുപോലെ ജൻ ശതാബ്ദി എക്സ്പ്രസ്. ജൻ ശതാബ്ദി എന്ന പേരിലെ ജൻ എന്ന വാക്ക് സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഒപ്പം സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കില് യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന ട്രെയിനുകളാണ് ജൻ ശതാബ്ദി ട്രെയിനുകൾ. ഇവയ്ക്ക് AC, നോൺ AC ക്ലാസുകൾ ഉണ്ട്. വേഗതയുടെ കാര്യത്തിൽ ശതാബ്ദി എക്സ്പ്രസുകൾക്ക് തുല്യമാണ് നമ്മുടെ ജനശതാബ്ദി ട്രെയിനുകൾ എന്ന് പറയുന്നത്. പിന്നെ ഗതിമാൻ എക്സ്പ്രസ് ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈ സ്പീഡ് ട്രെയിൻ ാണ് ഈ പറയുന്ന ഗതിമാൻ എക്സ്പ്രസ്. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിലാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ സഞ്ചരിക്കുന്നത്. ഇപ്പൊ ന്യൂഡൽഹി ഝാൻസി റൂട്ടിലാണ് ഈ ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിനിൽ വൈഫൈ, ഫയർ അലാം, ബയോ ടോയ്ലറ്റുകൾ, സ്ലൈഡിംഗ് ഡോറുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കുവാണെങ്കിൽ ദുരന്തോ എക്സ്പ്രസ്. ദീർഘദൂര സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളായിട്ടുള്ള ദുരന്തോ എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാന സംസ്ഥാന തലസ്ഥാനങ്ങളെയും മെട്രോ നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. ചില ദുരന്തോ ട്രെയിനുകൾ പൂർണ്ണമായിട്ടും എയർ കണ്ടീഷൻ ചെയ്തവയാണ് കേട്ടോ. പിന്നെ മറ്റൊരു പേരാണ് തേജസ് എക്സ്പ്രസ്. നിർദ്ദിഷ്ട സ്ഥലങ്ങൾക്കിടയിൽ ഓടുന്ന ഒരു സെമി ഹൈ സ്പീഡ് ട്രെയിൻ ആണ് ഈ പറയുന്ന തേജസ് എക്സ്പ്രസ്. വൈഫൈ, സ്നാക്ക് ടേബിൾസ്, കോഫി, ടീ, വെൻഡിംഗ് മെഷീനുകൾ, ചാർജിംഗ് സോക്കറ്റുകൾ ഒക്കെ ഈ ഒരു ട്രെയിനുകളിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. സോ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഓരോ ട്രെയിനിന്റെ പേരിന് പിന്നിലും ഇന്ത്യയുടെ വൈവിധ്യമാർന്നിട്ടുള്ള സംസ്കാരവും ഭൂപ്രകൃതിയും ചരിത്രവും ഒക്കെ തുടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. സോ അടുത്ത തവണ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴോ സ്റ്റേഷനിൽ വണ്ടി കാത്തു നിൽക്കുമ്പോഴോ ഒക്കെ ആ ബോർഡിലെ പേരുകൾ കൂടി ഒന്ന് നോക്കണം കേട്ടോ. അതിലൊരു കൊച്ചു ചരിത്രം ഒളിഞ്ഞിരിപ്പുണ്ടാവും. ദിസ് ഇസ് ടേക്ക് എ ബ്രേക്ക്. ഒരു കുട്ടി ബ്രേക്ക് എടുക്കാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഉടനെ തന്നെ പുതിയ കാർ വാങ്ങാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിൽ പുതിയൊരു വണ്ടി വാങ്ങാൻ സ്വപ്നം കാണുന്ന ആളാണ് എങ്കിൽ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. നമ്മുടെ കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്കായിട്ട് പുതിയ CAFE 3 ഇന്ധനക്ഷമതാ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. CAFE 3 എന്ന് പറഞ്ഞ് ഞെട്ടണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. വെൽക്കം ബാക്ക് ടു ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ CAFE എന്ന് പറഞ്ഞു തരാം. CAFE ഫുൾ ഫോം കോർപ്പറേറ്റ് ആവറേജ് ഫ്യുവൽ എക്കോണമി എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു നിയമം എന്ന് പറഞ്ഞാല്, ഒരു കമ്പനി ഒരു വർഷം വിൽക്കുന്ന എല്ലാ കാറുകളുടെയും ശരാശരി ഇന്ധനക്ഷമതയും കാർബൺ പുറന്തള്ളലും നിശ്ചിത പരിധിയിൽ നിൽക്കണം എന്ന നിയമമാണ് ഇത്. 2027 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരാനായിട്ട് പോകുന്ന ഈ ഒരു പുതിയ ചട്ടം അനുസരിച്ച് ഓരോ കാർ നിർമ്മാതാക്കളും തങ്ങളുടെ വണ്ടികളുടെ മൈലേജ് വർദ്ധിപ്പിക്കാനും കാർബൺ എമിഷൻ വൻതോതിൽ കുറയ്ക്കാനും നിർബന്ധിതരാകും എന്നുള്ളതാണ്. സോ 100 കിലോമീറ്റർ ഓടാൻ ശരാശരി 3.99 ലിറ്ററിൽ താഴെ മാത്രം ഇന്ധനം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കമ്പനികളെ എഞ്ചിനുകൾ മാറ്റേണ്ടി വരുമെന്ന്. സോ ഇത് സാധാരണക്കാരായിട്ട് നമുക്ക് എങ്ങനെ ഗുണം ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. കാർ നിർമ്മാതാക്കള് ഇനി കൂടുതൽ ഇലക്ട്രിക് മോഡലുകൾ വിപണിയിൽ ഇറക്കാനായിട്ട് തുടങ്ങും. അത് മാത്രമല്ല, സാധാരണ പെട്രോൾ വണ്ടികളിൽ പോലും എഞ്ചിൻ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം, മെച്ചപ്പെട്ട ടയറുകൾ, അഡ്വാൻസ്ഡ് എയർ കണ്ടീഷണറുകൾ, LED ലൈറ്റുകൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ നിർബന്ധിതമാക്കും. അതുപോലെ തന്നെ ലാബിലെ പരീക്ഷണങ്ങൾക്ക് പകരം യഥാർത്ഥ റോഡ് സാഹചര്യങ്ങളിലെ മൈലേജ് അളക്കുന്ന WLTP ടെസ്റ്റിംഗ് രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യ മാറുകയും ചെയ്യുകയാണ് കേട്ടോ. അതായത് കമ്പനികൾ പരസ്യത്തിൽ പറയുന്ന അതേ കൃത്യമായിട്ടുള്ള മൈലേജ് ഇനി നമുക്ക് റോഡിലും കിട്ടുമെന്നുള്ളത്. സോ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ കാർ വിപണി കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാവുകയും മികച്ച മൈലേജ് നൽകുന്നതായിട്ട് മാറുകയും ഒക്കെ ചെയ്യും. അപ്പോൾ പുതിയ കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവര് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. ഒരു കുട്ടി ബ്രേക്ക് എടുക്കാം. ടേക്ക് എ ബ്രേക്കിൽ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
0: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: റെസ്റ്റോറന്റിലെ മെനു കാർഡിന്റെ താളുകൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് മറിച്ചു നോക്കിയിട്ട് ചേരുവകളും ചിത്രങ്ങളും ഒക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് ഒടുവിൽ വെയിറ്റർ അടുത്തെത്തുമ്പോ ചിക്കൻ ബിരിയാണി തന്നെ പോരട്ടെ എന്ന് പറയുന്ന ആളാണോ നിങ്ങൾ? എങ്കിലും ഉറപ്പിച്ചോളൂ, ഈ ഭൂമിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒരു ടീമാണ്. വെൽക്കം ബാക്ക് ടു ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. ഇതെന്താണ് ഈ ഏലിക്കുട്ടി പറയുന്നത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ സ്ഥിരമായിട്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുമ്പോ കാണുന്ന ഒരു കാര്യമാണ്. അതായത് കുറെ സാധനങ്ങൾ കാണുമ്പോൾ ഇതിനിപ്പോ എന്ത് ഓർഡർ ചെയ്യും എന്നൊരു കൺഫ്യൂഷന് നമ്മൾ നിൽക്കും. നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്യും. അപ്പൊ ഇതിൽ നിന്ന് ഇപ്പോൾ എന്ത് ഓർഡർ ചെയ്യും എന്ന ആ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമാണ് നമ്മളിപ്പോ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നത്. കുറെ ആളുകൾക്ക് റെസ്റ്റോറന്റുകളിൽ ഇങ്ങനെ പോവുകയും പുതിയ രുചികൾ കണ്ടുപിടിക്കുകയും അത് പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ വലിയൊരു വിഭാഗം ആളുകൾക്ക് അവർക്ക് പരിചിതമായിട്ടുള്ള സന്തോഷം നൽകുന്ന വിഭവങ്ങളിലേക്ക് തിരിച്ചു പോകാനാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ എപ്പോഴും ഒരേ ഭക്ഷണം തന്നെ തിരഞ്ഞെടുക്കുന്ന ഈ ഒരു പെരുമാറ്റത്തിന് പിന്നില് മാനസികവും സ്വഭാവപരവുമായിട്ടുള്ള ചില ശക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെന്നാണ് നമ്മുടെ മനഃശാസ്ത്രജ്ഞരും ഭക്ഷണശീലങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഗവേഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിശ്ചിതത്വമില്ലാത്ത സംതൃപ്തിയാണ്. എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാട്ടോ. അതായത് നമുക്ക് പരിചയമുള്ള ഒരു വിഭവം നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അത് കഴിക്കുന്നു. അത് കഴിച്ചു കഴിയുമ്പോൾ ആ ഭക്ഷണത്തിന്റെ രുചി എങ്ങനെയായിരിക്കും, അത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി എങ്ങനെയായിരിക്കും, ആ ഫുഡിനകത്ത് എരിവും പുളിയും മധുരവും ഒക്കെ എങ്ങനെയായിരിക്കും, ആൻഡ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് നേരത്തെ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ആഹാരശീലങ്ങളെ കുറിച്ച് പഠനം നടത്തുന്ന അപ്പറ്റൈറ്റ് എന്നൊരു പ്രമുഖ ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നത് മനുഷ്യർ റെസ്റ്റോറന്റിൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് തിരയുന്നതെന്ന്: ആസ്വാദ്യത, മിതമായ നിരക്ക്, പരിചിതത്വം. സോ ഒരു വിഭവം നേരത്തെ കഴിച്ച് പരിചയമുണ്ടെങ്കിൽ അത് നൽകുന്ന സംതൃപ്തി ഉറപ്പാണ് എന്നുള്ളത് ഗ്യാരണ്ടീഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത മറ്റൊരു വിഭവത്തിനായിട്ട് പണവും സമയവും ചെലവഴിച്ച് റിസ്ക് എടുക്കാൻ ഭൂരിഭാഗം ആളുകളും മുതിരുന്നില്ല എന്നുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ എളുപ്പ വഴിയാണ് കേട്ടോ. അതായത് പ്രഭാതം മുതൽ നമ്മളുടെ വർക്കിംഗ് ഡേ എൻഡ് ചെയ്യുന്നത് വരെ ആയിരക്കണക്കിന് ചെറുതും വലുതുമായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. സോ ഇതിനെ മനഃശാസ്ത്രത്തില് ഡിസിഷൻ ഫെറ്റീക് അഥവാ തീരുമാനമെടുക്കൽ മൂലമുണ്ടാകുന്ന മാനസിക ക്ഷീണം എന്ന് വിളിക്കാറുണ്ട്. സോ ഒരു മെനു കാർഡ് കാണുമ്പോഴത്തേക്കും അതിലെ വില, ചേരുവകൾ, കാലറി, അളവ്, വ്യക്തിപരമായിട്ടുള്ള മുൻഗണനകൾ എന്നിവയെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പുതിയൊരു വിഭവം തിരഞ്ഞെടുക്കാനായിട്ട് നമ്മുടെ ബ്രെയിനിന് ചിലപ്പോ സാധിച്ചു എന്ന് വരില്ല. സോ നമുക്ക് പരിചയമുള്ള ഒരു ഭക്ഷണം നമ്മൾ ഏറ്റവും പെട്ടെന്ന് അങ്ങ് ഓർഡർ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നിരാശ ഒഴിവാക്കാനായിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് നമ്മൾ നമുക്ക് പരിചിതമായിട്ടുള്ള ഫുഡ് ഓർഡർ ചെയ്യുന്നത്. സോ അങ്ങനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കുറെ റീസൺസ് ഉണ്ട് കേട്ടോ. സോ അടുത്ത തവണ നമ്മൾ റെസ്റ്റോറന്റിൽ കയറുമ്പോൾ ഈ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കാം. എന്തായാലും വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് ആരോഗ്യവും കേടാവാത്ത രീതിയിലൊക്കെ നമുക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ടേക്ക് ബ്രേക്ക് ആണ് ഒരു കുട്ടി ബ്രേക്ക് എടുക്കാം. സുക്കി പോൺ ലിസണിംഗ് ആശ്രയ എഫ് എം 90.9 നാട്ടാർക്കൊപ്പം.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സത്യവും അഹിംസയും കേവലം വാക്കുകളല്ല, മറിച്ച് ജീവിച്ച് കാണിച്ചു തരേണ്ട മൂല്യങ്ങളാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി തന്ന നേതാവാണ് ഗാന്ധിജി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ആ പുണ്യാത്മാവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ സമാധാനവും സാഹോദര്യവും നിറഞ്ഞ ഒരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം.

ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അതെ, മനുഷ്യർക്ക് വയസ്സാകുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലേ. പക്ഷേ നമ്മുടെ ഭൂമിയിലെ കൂറ്റൻ സമുദ്രങ്ങൾക്കും പ്രായമാകാറുണ്ട് എന്ന് പറഞ്ഞാല് വിശ്വസിക്കാനായിട്ട് പറ്റുമോ? പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. കഥയല്ല ഇത്, ജീവിതമാണ്. യെസ്, ശാസ്ത്രലോകം ഇപ്പോ അതീവ ആശങ്കയോടെ ചർച്ച ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഓഷ്യൻ ഏജിംഗ്, അഥവാ സമുദ്രങ്ങളുടെ വാർദ്ധക്യം. ഇതെന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. സോ ആദ്യം തന്നെ ഇതിന്റെ ഒരു ഡെഫിനിഷൻ തരാം. വാട്ട് ഈസ് ഓഷ്യൻ ഏജിംഗ്? ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം സമുദ്രങ്ങളിലെ ഓക്സിജന്റെ അളവ് വൻതോതിൽ കുറയുകയും വെള്ളത്തിലെ അമ്ലത്വം, അതായത് അസിഡിഫിക്കേഷൻ, കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ പറയുന്ന ഓഷ്യൻ ഏജിംഗ്. നമ്മുടെ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ നിന്ന് കരിവാതകവും, അതായത് കാർബൺ ഡയോക്സൈഡ് ചൂടും വലിച്ചെടുത്ത് നമ്മളെ രക്ഷിക്കുന്ന ഭൂമിയുടെ ശ്വാസകോശമാണ് കടലുകൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂട് ഇങ്ങനെ കൂടി സമുദ്രങ്ങൾക്ക് ഈ പറയുന്ന താപം താങ്ങാൻ കഴിയാൻ പറ്റാത്ത അവസ്ഥയായി. സോ ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ സമുദ്രത്തിലെ ഓക്സിജൻ ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കടലിന്റെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ തകരാൻ കാരണമാകുന്നു. ഇതിന്റെയൊക്കെ ബാക്കിൽ എന്താണ് റീസൺ എന്ന് വല്ലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പക്ഷേ ഈ പറയുന്ന മാറ്റം നമ്മളെ വല്ലാണ്ട് അങ്ങോട്ട് ബാധിക്കും കേട്ടോ. അതെങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത്, മത്സ്യസമ്പത്ത് കുറയും. അതായത് കടലിലെ ഓക്സിജൻ കുറയുമ്പോൾ മത്സ്യങ്ങളും മറ്റു ജീവികളും കൂട്ടത്തോടെ നശിക്കുകയോ മറ്റു സുരക്ഷിത മേഖലകളിലേക്ക് മാറിപ്പോവുകയോ ഒക്കെ ചെയ്യും. ഇത് തീരദേശ ജനതയുടെ ഉപജീവനത്തെ വലിയ രീതിയിൽ ബാധിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് പവിഴപ്പുറ്റുകളുടെ നാശമാണ്. അതായത് കടലിലെ ആസിഡിന്റെ അളവ് കൂടുമ്പോൾ പവിഴപ്പുറ്റുകൾ സ്വയം നശിക്കുകയും അത് കടലിലെ ജൈവ വൈവിധ്യത്തെ മുഴുവൻ അപകടത്തിലാക്കുകയും ചെയ്യും. ഇനി മറ്റൊരു റീസൺ എന്ന് പറയുന്നത് കാലാവസ്ഥ മാറും. കടലിന്റെ താപനില മാറുമ്പോൾ ചുഴലിക്കാറ്റുകൾ, പ്രളയം, വരൾച്ച തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വർദ്ധിക്കും. സോ സമുദ്രങ്ങൾക്ക് വയസ്സാകുന്നത് നമ്മൾ മനുഷ്യൻ വരുത്തി വെച്ച പരിസ്ഥിതി നാശത്തിന്റെ ആഘാതം കൊണ്ടാണ് എന്നുള്ളത് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, പക്ഷെ ഇന്ന് മുതൽ നമുക്ക് വീണ്ടും ഒരു തീരുമാനം എടുക്കാം. ഇനി നമ്മളായിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഒന്നും നമ്മുടെ എൻവയോൺമെന്റിലേക്ക് ഇടില്ല എന്നുള്ളത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കുക, കാർബൺ പുറന്തള്ളൽ തടയുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് മാത്രമായിരിക്കും നമുക്ക് ഇതിൽ നിന്നൊരു രക്ഷ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നമ്മുടെ കടലുകളെ വീണ്ടും ജീവസുറ്റുള്ളതാക്കി മാറ്റാനായിട്ട് നമ്മൾ തന്നെ മെനക്കെട്ട് ഇറങ്ങിയേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളായിട്ട് ഒരു തീരുമാനം എടുക്കുക. ഈ ഒരു മെസ്സേജോട് കൂടി ഞാൻ ഇന്നത്തെ ടേക്ക് ബ്രേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീക്കെൻഡ് പ്ലാൻസുകളൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. ആൻഡ് എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുഭനിദ്ര, സുഖനിദ്ര, ഗുഡ് നൈറ്റ് പറഞ്ഞ് ഇറ്റ്സ് മീ ആർജെ എലിക്കുട്ടി സൈനിങ് ഓഫ്.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാ ഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മുടെ ലൈഫിൽ ചില മനുഷ്യരുണ്ട്, അവരില്ലാതെ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ലെന്ന് തോന്നിപ്പിക്കുന്നവർ. അവരെ നമ്മുടെ മാത്രമായി മറ്റാർക്കും വിട്ടുകൊടുക്കാതെ പിടിച്ചു വെക്കാൻ മനസ്സ് വെമ്പൽ കൊള്ളും. എന്നാൽ സ്നേഹമെന്നത് ഒരിക്കലും ഒരു തടവറയാകരുത്, അത് വിശാലമായ ഒരാകാശമാണ്. നമ്മൾ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു കിളിയെ കൂട്ടിലിട്ട് വളർത്തിയാൽ അത് നമ്മോടൊപ്പം നിൽക്കുന്നത് അതിന് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ആ കൂട് തുറന്നു കൊടുത്ത് അതിന് ചിറകടിച്ച് പറക്കാൻ ആകാശം നൽകിയിട്ടും സന്ധ്യയാകുമ്പോൾ അത് നിങ്ങളുടെ ജനൽപ്പടിയെ തിരികെ തേടിയെത്തുന്നുണ്ടെങ്കിൽ അവിടെയാണ് പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും യഥാർത്ഥ വിജയം. നമ്മൾ കെട്ടിയിട്ടത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ സ്നേഹത്തിൻ്റെ തണലോർത്ത് അവർ തിരികെ വരുമ്പോഴാണ് ആ ബന്ധം ഏറ്റവും പവിത്രമാകുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. പലപ്പോഴും സ്നേഹം കൂടുമ്പോഴാണ് നമ്മളിൽ സ്വാർത്ഥത ഉടലെടുക്കുന്നത്. നീ എൻ്റേത് മാത്രമാണ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട്. പക്ഷേ അതൊരു ഭാരമായി മറ്റയാൾക്ക് തോന്നാൻ തുടങ്ങുന്നിടത്ത് ആ സ്നേഹത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടും. ഉള്ളം കയ്യിൽ കുറച്ച് മണലെടുത്ത് മുറുകെ പിടിച്ചാൽ അത് വിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകും. എന്നാൽ കൈവെള്ളയിൽ അത് സ്വതന്ത്രമായി തുറന്നു വെച്ചാൽ ആ മണൽത്തരികൾ അവിടെ തന്നെ ഉണ്ടാവും. ബന്ധങ്ങളും ഇതുപോലെ തന്നെയാണ്. ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ബന്ധത്തെ നിങ്ങളുടെ ചിന്തകൾക്കോ നിബന്ധനകൾക്കോ ഉള്ളിൽ നിർബന്ധിച്ച് പൂട്ടിയിടരുത്. അവർക്ക് ചിന്തിക്കാനും ജീവിക്കാനും സ്വന്തം വഴിയിലൂടെ നടക്കാനും സ്വാതന്ത്ര്യം നൽകുക. അതിനുശേഷവും അവരുടെ ഹൃദയം നിങ്ങളെ തന്നെയാണ് തിരയുന്നതെങ്കിൽ ആ സ്നേഹത്തോളം മൂല്യമുള്ളതൊന്നും ഈ ലോകത്തില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: ഉഷാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ പറയുന്ന സ്വാതന്ത്ര്യം ഈ പ്രണയത്തിൽ മാത്രമല്ല സൗഹൃദത്തിലും ആവശ്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ പുതിയിടങ്ങളിലേക്ക് പുതിയ സൗഹൃദങ്ങളിലേക്ക് മാറുമ്പോൾ ഉള്ളിൽ ചെറിയൊരു സങ്കടമോ കുശുമ്പോ തോന്നാറുണ്ട്. എന്നാൽ അവരെ നമ്മുടെ കൂടെ തന്നെ കെട്ടിയിടാൻ ശ്രമിക്കുന്നത് ആ സൗഹൃദത്തെ ശ്വാസം മുട്ടിക്കും. അവർ ലോകം മുഴുവൻ ചുറ്റി നടക്കട്ടെ, പുതിയ മനുഷ്യരെ പരിചയപ്പെടട്ടെ. പക്ഷേ എത്ര വലിയ തിരക്കുകൾക്കിടയിലും ഏത് സന്തോഷത്തിലും സങ്കടത്തിലും അവരാദ്യം വിളിക്കുന്ന നമ്പർ നിങ്ങളുടേതാണെങ്കിൽ നിങ്ങളുടെ സൗഹൃദത്തിന് കാലം തന്ന ഏറ്റവും വലിയ അംഗീകാരമാണത്. തിരിച്ചു വരാതിരിക്കാൻ ആയിരം വഴികളുണ്ടായിട്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന ആ മനസ്സുകളാണ് നിങ്ങളുടെ യഥാർത്ഥ സൗഹൃദങ്ങൾ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: ഷാഗന്തി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഒരു ബന്ധത്തിൽ സ്വാതന്ത്ര്യം നൽകാൻ വലിയൊരു ധൈര്യം വേണം. ഞാൻ സ്വതന്ത്രമായി വിട്ടാൽ എന്നെ അവർ മറന്നുപോകും, അല്ലെങ്കിൽ വേറൊരാളുടേതായി മാറുമോ എന്ന ഭയമാണ് നമ്മളെ കൊണ്ട് അവരെ നിയന്ത്രിപ്പിക്കുന്നത്. എന്നാൽ ആ ഭയത്തെ ജയിക്കുന്നിടത്താണ് യഥാർത്ഥ പ്രണയം തുടങ്ങുന്നത്. നിയന്ത്രണങ്ങൾ കൊണ്ട് ഒരാളെ കൂട്ടുനിർത്തുന്നത് താൽക്കാലികം മാത്രമാണ്. അങ്ങനെ ഒരു ബന്ധത്തിൽ സന്തോഷത്തേക്കാൾ കൂടുതൽ ശ്വാസമുട്ടലായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ നിനക്കിഷ്ടമുള്ളിടത്തേക്ക് പോകാം, പക്ഷേ എൻ്റെ ഹൃദയം നിനക്കായി ഇവിടെ തുറന്നിരിപ്പോണ്ടിയെന്ന് പറയാൻ കഴിയുന്നിടത്താണ് പ്രണയത്തിൻ്റെ ആഴം. അങ്ങനൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടും അവർ തിരികെ വരുന്നെങ്കിൽ പിന്നീട് ഒരു ശക്തിക്കും അവരെ നിങ്ങളിൽ നിന്ന്

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിഷാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ സ്വതന്ത്രമായി വിട്ട ആൾ, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നമ്മിലേക്ക് തിരികെ വന്നില്ലെങ്കിൽ അതിനർത്ഥം അതൊരിക്കലും നമ്മുടെ താരുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ അത് മറ്റാരുടെയോ ഒന്നായിരുന്നു. നമ്മൾ നമ്മുടെ ലൈഫിൽ താൽക്കാലികമായി വന്നുപോയ ഒരു തണൽ മാത്രമായിരുന്നു അത്. അതിൽ സങ്കടപ്പെട്ടിട്ടോ ഒരു കാര്യവുമില്ല. ചില മനുഷ്യർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് എന്നും കൂടെ ഉണ്ടാവാനല്ല, മറിച്ച് സ്നേഹിക്കാനും വിട്ടുകൊടുക്കാനും നമ്മളെ പഠിപ്പിക്കാനാണ്. തിരിച്ചു വരാത്തവ ഓർമ്മകളായി മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് നമ്മളെക്കാൾ അനുയോജ്യമായ മറ്റൊരിടം ഉണ്ടായിരുന്നു എന്നതാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ലൈഫിലെ ഏറ്റവും വലിയ പക്വത. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: ഉഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ എത്ര കഠിനമായി ആഗ്രഹിച്ചാലും ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് കാണാം. ഒരുപക്ഷെ നമ്മൾ ജീവന തുല്യം ആഗ്രഹിച്ച ഒരു ജോലി അല്ലെങ്കിൽ ഒരു സ്വപ്നം, അതിനുവേണ്ടി സർവശക്തിയും എടുത്ത് ശ്രമിച്ച ശേഷം അതിനെ കാലത്തിന് വിട്ടുകൊടുക്കുക. നമ്മൾ ആത്മാർത്ഥമായി അധ്വാനിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് പ്രതിസന്ധിയെയും മറികടന്ന് നമ്മിലേക്ക് തന്നെ വന്നു ചേരും. അഥവാ അത് വന്നില്ലെങ്കിൽ അതിനേക്കാൾ വലിയ മറ്റൊന്ന് നിങ്ങളെ തേടിയെത്താൻ ഇരിക്കുന്നു എന്ന് കൂടി ഓർക്കുക. നമ്മുടേതല്ലാത്ത ഒന്നിനു വേണ്ടി വാശി പിടിക്കുന്നത് മനസ്സിൻ്റെ സമാധാനം കളയുകയുള്ളൂ. വിട്ടുകൊടുക്കാൻ പഠിക്കുമ്പോഴാണ് മനസ്സ് ശാന്തമാകുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: You are listening to Ashray FM 90 Nadinuppam Natarkuppam Nishaganthi The Queen of Nights
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിട്ട് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൺ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നിങ്ങളുടെ കൈകളിൽ നിന്ന് വിട്ടുപോയ ഒന്നിനെയും ഇനി ഓർത്ത് സങ്കടപ്പെടേണ്ടതില്ല. അത് പ്രണയമാകാം, സൗഹൃദമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വപ്നങ്ങളാകാം. അവയെ സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്തേക്ക് പറത്തിവിടുക. അവ നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാണെങ്കിൽ വിധി അവയെ നിങ്ങളുടെ കൈകളിൽ തന്നെ തിരികെ എത്തിക്കും. അതല്ല, അവ തിരികെ വന്നില്ലെങ്കിൽ സന്തോഷത്തോടെ യാത്രയാക്കുക. കാരണം നിങ്ങൾക്ക് അർഹതപ്പെട്ട മറ്റൊന്ന് അതിൻ്റെ ശരിയായ സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. ആ ഒരു പ്രതീക്ഷയോടെ കേൾക്കാം ഒരു മനോഹരമായ പാട്ട് ഈ രാത്രിയിൽ നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ച.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നെഞ്ചത്ത് നേരുണ്ട്, സ്നേഹത്തിൻ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്.